ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 4, കൊല്ലവർഷം 1201 കർക്കടകം 10, 2026 ജൂലൈ 26 തീയതി ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 49 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.

0: വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, രാമന്മാർ ഇത്രയും പേരുണ്ടാകാം, സീത ഒന്നേയുള്ളൂ. സ്ത്രീത്വത്തിൻ്റെ നവനവോന്മേഷശാലിയായ പ്രതീകവും ത്യാഗസ്വരൂപിണിയുമായ സീതാദേവി പ്രകൃതിയുടെ അനാദിയായ മാതൃകയാണ്. രാമനിൽ രാ പരബ്രഹ്മവാചിയാകുന്നു, മാ മായാവാചി. സീത എന്നാൽ ഉഴവുചാലിൽ പിറന്നവൾ എന്നർത്ഥം. ഈ ഉഴവുചാൽ മണ്ണിൻ്റെ ഭൂമിയുടെ ഉർവരതയാണ്, മണ്ണിൻ്റെ സംഗീതികയാണ്. ജീവന കൗതുകങ്ങളുടെ ആദിശ്രോതസ്സായ സീത അനന്തമായ പ്രകൃതി തന്നെ. രാമൻ പുരുഷനാകുന്നു, പ്രകൃതി പുരുഷ മേളനത്തിൽ പ്രപഞ്ച ചലനം സാധ്യമാകുന്നു. മൂലപ്രകൃതിയുടെ തത്വാർത്ഥ പ്രബോധനമായാണ് സീതയെ ഇതിഹാസകാരൻ അവതരിപ്പിക്കുന്നത്. സാഖ്യയോഗത്തിൻ്റെ ദാർശനിക പരിപ്രേക്ഷ്യത്തിലാണ് സീതാ സങ്കല്പനം. ജീവിത ദുരന്തത്തിൻ്റെ അനിവാര്യതയിൽ വരച്ചിടുന്ന ദൈന്യ ചിത്രമാണ് കരയുന്ന സീത. ത്രേതായുഗത്തിൻ്റെ ചുട്ട കവിളിൽ നിന്ന് അടർന്നു വീഴാൻ പോകുന്ന കണ്ണുനീർത്തുള്ളിയാണ് സീത. വനവാസയാത്രയ്ക്കൊരുങ്ങുമ്പോൾ എവിടെ രാമനുണ്ടോ അവിടെയാണ് സീതയെന്ന് രാമനെപ്പോലും പഠിപ്പിച്ച ഗുരുസ്വരൂപമാണ് സീത. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട, രണ്ടുമൊന്നത്രേ വിചാരിച്ചു കണകിലോ, പാണിഗ്രഹണ മന്ദാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ എന്ന ചോദ്യത്തിന് എങ്കിലോ വല്ലഭി പൂരിക വൈകാതെ എന്ന മന്ദസ്മിത മറുപടി മാത്രമാണ് രാമനുണ്ടായിരുന്നത്. ജനകൻ അക്ഷരാർത്ഥത്തിൽ സീതയുടെ ജനകനല്ല, അറിവിൻ്റെ അമേയമായ ബ്രഹ്മജ്ഞാനമാണ് ജനകൻ. ജ്ഞാനത്തിൻ്റെ പിതൃസ്വരൂപം ഭൂമികന്യയെ വളർത്തുന്നു. ജ്ഞാനസമ്പർക്കത്തിൽ സമ്പന്നമാക്കുന്ന ആ പ്രകൃതിയെയാണ് ഭാരതീയ പൈതൃകം സാക്ഷാത്കരിക്കുക. സ്നേഹത്തെ ധർമ്മമാക്കിയും ധർമ്മത്തെ ആത്മീയ സംസ്കൃതിയാക്കിയും ആത്മീയത്തെ മാനവ ചൈതന്യ ധാരയാക്കിയുമാണ് സീതയുടെ ജീവന സന്ദേശം കാലപ്രവാഹത്തിൽ അലിയുന്നത്. കനൽ ചിതറുന്ന സ്വന്തം ജീവിതം തന്നെയാണ് സീതയുടെ ജീവിത മഹാസന്ദേശം. പൊന്മാനിനെ മോഹിച്ചതും ലക്ഷ്മണന് നേരെ ശാപവാക്കുകളോതിയും സീതാചരിത്രത്തിലെ കളങ്കമായി രേഖപ്പെടുത്തിയവരുണ്ട്. ആഗ്രഹ നിഗ്രഹത്തിൻ്റെ വിഗ്രഹമായ സീതാചേതസ് രാമകർമ്മങ്ങളുടെ സൂത്രധാര ധർമ്മം കൂടി നിർവഹിക്കുന്നു എന്ന് വിശേഷിച്ചറിയുമ്പോൾ അവരുടെ ഇത്തരം ശങ്കാവിഷം അസ്ഥാനത്താകും. പ്രകൃതിയെല്ലാം മുമ്പേ ഗണിക്കുന്നു. കാര്യകാരണങ്ങളുടെ മുമ്പിൽ പ്രകൃത്യാത്മികയ്ക്ക് സന്ദേഹവും സങ്കോചവുമില്ല. നന്മയും തിന്മയും അവിടെ അദ്വൈതത്തിലാണ്. ചാരിത്രിക ശുദ്ധി തെളിയിക്കാനല്ല സീതയുടെ അഗ്നിപരീക്ഷ. സൃഷ്ടിസ്ഥിതി സംഹാരാത്മികയാണ് അഗ്നി. പഞ്ചഭൂതത്താൽ പവിത്രയായ പ്രകൃതി പഞ്ചഭൂതത്തിനും അതീതമാണ്. ആത്മാവിൻ്റെ അഗ്നിഷ്ഠോമമാണ് ലങ്കയിലെ അഗ്നിപരീക്ഷയിൽ സീതാദേവി നിർവഹിക്കുന്നത്. ത്യാഗാഗ്നിയിൽ സ്വയം ഹോമിച്ചെടുക്കുന്ന വിസ്മയ വിദ്യ കൂടിയാണത്. സീതാദുഃഖത്തെയാണ് ആ അഗ്നി കരിച്ചു കളഞ്ഞത്. പ്രകൃതി മാതാവിൻ്റെ പ്രകൃതിയെപ്പോലും കാത്തുരക്ഷിക്കാൻ പ്രകൃതി ചിറകൾ തന്നെ വേണം. പ്രകൃത്യംബയുടെ സമഗ്ര വൈഭവ സത്തയായ ലയനം തന്നെയാണ് ഭൂമിദേവിയുടെ മടിത്തട്ടിൽ ശരണാഗതി പ്രാപിക്കുന്ന സീത അടയാളപ്പെടുത്തുക. യഥാർത്ഥത്തിൽ സീതയുടെ അടയാളവാക്യമായി ഇതിഹാസം രേഖപ്പെടുത്തുന്നത് ഈ സങ്കല്പ സുഷമയാണ്. സീതയുടെ പരിത്യാഗ കാലവും പ്രക്ഷുബ്ധമായ ജീവിത രഹസ്യങ്ങൾക്ക് വേദാന്തം പകരുകയായിരുന്നു. വാത്മീകിയുടെ ആശ്രമത്തിൻ്റെ ധർമ്മധന്യത അയോധ്യയിലെ സമ്പന്ന സമൃദ്ധിയേക്കാൾ ഉയരങ്ങളിലാണ്. ജീവിതത്തെ അതിൻ്റെ സൂക്ഷ്മ കണികളിൽ അടയാളപ്പെടുത്താനും സമഗ്രമായൊരു പ്രപഞ്ച ദർശനം രൂപപ്പെടുത്താനുമാണ് ഈ കാലഘട്ടം സീത വിനിയോഗിക്കുക. സ്വന്തം കുഞ്ഞുങ്ങളുടെ ശൈശവ ബാല്യങ്ങളെ പ്രതിഭാപ്രകാശത്തിലേക്ക് നയിക്കാനും വാത്മീകാശ്രമത്തിൻ്റെ ശാന്തിതമായ ഭൂമിക പ്രയോജനപ്പെടുത്തുന്നു. ദാമ്പത്യത്തിൽ ഇനിയും ഒരു അഗ്നിപരീക്ഷണത്തിന് സീത ഒരുങ്ങുന്നില്ല. അമ്മയുടെ പ്രകൃത്യാത്മികയുടെ മടിത്തട്ടിൽ വിലയം കൊള്ളുന്ന മുഹൂർത്തത്തിലും സീത മണ്ണിൻ്റെ കവിതയാണ് മൂളുന്നത്. മണ്ണിൽ പിറന്നത് മണ്ണിലേക്ക് എന്ന മണ്ണിൻ്റെ വിഭൂതിയെയാണ് സീത സാക്ഷാത്കരിക്കുക. അമ്മയെന്ന ആദിബിംബമായും ആത്മാവിൻ്റെ വിമോചന സൂചകമായും മാറുന്ന സീതയെന്ന അതീത പ്രതീകം കാലങ്ങളുടെ നിറചൈതന്യമാവുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.
2: ആകാശവാണി കണ്ണൂർ.

0: FM പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 ആകാശവാണിയിൽ. പരിപാടിയുടെ 136 പതിപ്പാണിത്. ലഡാക്കിലെ ദ്രാസിൽ കാർഗിൽ യുദ്ധസ്മാരകത്തിലെ ശൌര്യസന്ധ്യാ ചടങ്ങോടെ 27-ാമത് കാർഗിൽ വിജയ് ദിവസ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദ്രാസിലെത്തി ചടങ്ങിൽ പങ്കെടുത്തു. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്ന പദ്ധതിയാണ് റെക്കോർഡ് ലക്ഷ്യം നേടിയത്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സിംബാബ്വെ 3 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ഒളപ്പമണ്ണയുടെ ജൈനമേട്ടിലെ മുല്ല എന്ന കവിത, ആലാപനം SR മായ. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം, FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. ഇതിൽ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി. 11:30 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ. 12:10 സേവന വാർത്തകൾ. 12:15 MP കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്. 12:40 നാടകഗാനങ്ങൾ. 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 യക്ഷഗാനം, അഡ്ക ഗോപാലകൃഷ്ണ ഭട്ടും സംഘവും അവതരിപ്പിച്ചത്. 3:00 ആകാശവാണി ടെലിയുക്കിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 അധ്യാത്മ രാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് പി സുശീലാദേവി. 5:30 ചെണ്ടമേളം, കോറും VV ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ചത്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ദൽഹിയിലെ
1: Good morning. This is Akashvani. The news read by Saira Mujtaba. The CJP has withdrawn its agitation after the government agreed to its demands. Union Ministers J.P. Nadda and Dr. Jitendra Singh held the third round of discussion with the CJP delegation yesterday, focusing on its demands for reforms in the examination system and measures to prevent paper leaks. Addressing a joint press conference with CJP delegation in New Delhi, Mr. Nadda said that during the meeting, the government agreed to the demands of CJP that no action should be taken against the protesters and no FIRs should be filed against them.
2: तो वो FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस केस इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है कंसेंसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशंस व्हाटएवर मैक्सिमम विल बी पॉसिबल दैट विल बी गिवन टू देम
1: On the five-point charter given by the CJP for reforms in examinations, Mr. Nadda said that the government will deeply think about the charter and will do whatever is possible after holding deliberations with the CJP. Union Minister Prahlad Joshi will be the new Education Minister following the resignation of Mr. Dharmendra Pradhan. Mr. Joshi has been assigned the charge of the Ministry of Education in addition to his existing portfolio. Mr. Joshi is currently serving as the Minister of Consumer Affairs, Food and Public Distribution, and New and Renewable Energy. President Draupadi Murmu has accepted the resignation of Dharmendra Pradhan from the Union Council of Ministers with immediate effect. The government will introduce the Public Examinations Prevention of Unfair Means Amendment Bill 2026 in the Lok Sabha tomorrow. The bill is listed in the business of the House for Monday. The bill seeks to amend the Public Examinations Prevention of Unfair Means Act 2024. It will be introduced by Union Minister Dr. Jitendra Singh. On Friday, the Union Cabinet had approved a draft bill to set up fast-track courts and to ensure stricter punishment in cases of paper leaks and exam malpractices. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashvani at 11 a.m. today. It will be the 136th episode of the monthly radio program. The program will be broadcast across the entire Akashvani and Doordarshan network, the AIR News website and the News on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the Prime Minister's Office and the Ministry of Information and Broadcasting. Akashvani will broadcast the program in regional languages immediately after the Hindi broadcast. Prime Minister Modi will interact with participants of the Viksit Vibrant Village Program 2026 via video conferencing this evening. Over 400 youth participants representing every state and union territory will interact with the Prime Minister. The Viksit Vibrant Village Program 2026 was organized in two phases from 4th to 30th of last month, covering 74 vibrant villages across Ladakh, Himachal Pradesh and Uttarakhand. The participants were selected through a nationwide online quiz competition that witnessed participation from more than 3 lakh youth. As part of the program, participants lived with local communities and undertook activities such as Swachhta drives, awareness campaigns on government schemes, Yuva Sammelans, cultural exchange programs, tree plantation drives, mini model panchayat simulations, interactions with local artisans and visits to institutions of strategic importance. President Draupadi Murmu returned to New Delhi this morning after concluding her state visit to Moldova, North Macedonia and Romania. During the visit, the president held high-level engagements aimed at strengthening India's strategic partnerships with the three European countries. The president also received honorary recognition from the Bucharest University of Economic Studies in Romania, reflecting the growing academic and people-to-people ties between India and Romania. And in squash, top seed Anahat Singh has scripted history by becoming the first Indian to clinch the World Junior Championships. Anahat defeated Egypt's Rukhaya Salim 3-0 in the girls' singles final of the World Junior Championships at Niagara-on-the-Lake, Canada. Union Minister Mansukh Mandviya congratulated Anahat Singh after winning the title. And that is the end of this news bulletin.
0: Agashavani, Kannur. കാവ്യാഞ്ജലി ഒളപ്പമണ്ണയുടെ ജൈനമേട്ടിലെ മുല്ല എന്ന കവിത ആലപിക്കുന്നത് എസ് ആർ മായ.

നിങ്ങൾ കേട്ടത് ഒളപ്പമണ്ണയുടെ ജൈനമേട്ടിലെ മുല്ല എന്ന കവിത. ആലപിച്ചത് എസ് ആർ മായ. കാവ്യാഞ്ജലി.

0: ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി. 11:30 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും കേൾക്കാം. ഉച്ചയ്ക്ക് 1 മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ പരിപാടി ഉച്ചയ്ക്ക് 1 മണിക്ക്. ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിൽ ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം കേൾക്കാം.
1: അധ്യാത്മ രാമായണം അയോധ്യാകാന്ഡത്തിലെ ഗുഹസംഗമം. ഭരദ്വാജാശ്രമപ്രവേശം, വാൽമീകി ആശ്രമപ്രവേശം, ചിത്രകൂടപ്രവേശം എന്നീ ഭാഗങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. രാമനെയും കൂട്ടരെയും കാട്ടിൽ കൊണ്ടാക്കിയ ശേഷം സുമന്ദ്രർ തിരികെ വന്ന് വിവരം ദശരഥനെ അറിയിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

ഇതുവരെ കേട്ടത് അധ്യാത്മ രാമായണ പാരായണം. രാമായണ പാരായണം ഇനി വൈകിട്ട് 5:15 കേൾക്കാം. ഇതോടെ അർച്ചന സമാപിച്ചു.

ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി. 11:30 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ.

0: രാത്രി 8 മണിക്ക് മൻ കി ബാത്തിൻ്റെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം കേൾക്കാം. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസ് ആചരണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. 11-ാമത് സംസ്ഥാന സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘാടക സമിതി യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബിൽ ചേരും. ചെറുവത്തൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം 28-ന് ഉച്ചയ്ക്ക് 3:30 സന്ദീപ് വാര്യർ MLA നിർവഹിക്കും. പനോന്നേരി KG മാസ്റ്റർ മെമ്മോറിയൽ വായനശാലയുടെ ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണവും ക്യാരം ബോർഡ് കൈമാറുന്നതിന്റെ ഉദ്ഘാടനവും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കും. PWD പഴയ വെസ്റ്റ് കോസ്റ്റ് റോഡിൽ NS ടാക്കീസിന് സമീപം പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നു മുതൽ 1 മാസത്തേക്ക് 100 മീറ്റർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. വാഹനങ്ങൾ ഗാന്ധി സർക്കിൾ വഴി പോകണം. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണം ഇന്ന് രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. പിലാത്തറ കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 7:30 നാടകം അവതരിപ്പിക്കും. ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്യും. എടക്കാട് സാഹിത്യവേദിയുടെ പ്രതിമാസ പരിപാടിയിൽ ഇന്ന് വൈകുന്നേരം 3:30 എടക്കാട് പബ്ലിക് ലൈബ്രറി ഹാളിൽ മലയാളത്തിന്റെ മഴയെഴുത്ത് സംവാദം നടക്കും. ബാലകൃഷ്ണൻ കൊയ്യാൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കഥ കവിത അവതരണവും ഉണ്ടാകും. കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയന്റെ ജില്ലാ കൺവെൻഷനും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. പുഴാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നാളെ വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. KV സുമേഷ് MLA അധ്യക്ഷനാകും. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന PMMKSSY പദ്ധതിയിലേക്ക് അർഹരായ മത്സ്യകർഷകർ, തൊഴിലാളികൾ, ചെറുകിട സംരംഭങ്ങൾ എന്നിവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 8330074639 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 30-31 തീയതികളിലായി നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0498-5203-0001. സേഫ് ഓണം 2026 ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മേഖലയിലുള്ള ഭക്ഷ്യ സംരംഭകർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു. 28-ന് രാവിലെ 10:30 കണ്ണൂർ റോയൽ ഒമാസ് ഹോട്ടലിൽ നടക്കുന്ന ക്ലാസ്സിൽ താൽപര്യമുള്ള കേറ്ററിംഗ്, ബേക്കറി, റെസ്റ്റോറന്റ് മേഖലയിലുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497-2760930. ഇലക്ട്രിക്കൽ വയർമാൻ പ്രായോഗിക പരീക്ഷ 4 ആഗസ്റ്റിന് കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കും. ഫോൺ നമ്പർ 0471-2339-33. പേരാവൂർ ഗവൺമെന്റ് ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ വനിതകൾക്ക് സംവരണം ചെയ്ത ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്കകം ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. ഫീസ് 100 രൂപയാണ്. ഫോൺ നമ്പർ 0490-2996650. വെസ്റ്റ് എളേരി ബേബിജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ ITIയിൽ വിവിധ ട്രേഡുകളിലായി SC വിഭാഗത്തിന് സംവരണം ചെയ്ത ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് നാളെ വൈകുന്നേരത്തിനകം അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467-2341666. പാതിരിയാട് കൈതേരിപ്പൊയിൽ പുള്ളിവേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ കർക്കടക മാസ വിശേഷാൽ ഗണപതി ഹോമം ഇന്ന് രാവിലെ നടക്കും. മണ്ടോത്തുംകാവ് പുള്ളിവേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 9:30 മുതൽ രാമായണ മനന സത്രം നടക്കും. തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നാളെ മുതൽ ഓഗസ്റ്റ് 2 വരെ രാമായണ സപ്താഹം നടക്കും. തേരുള്ളതിൽ ഗുളികൻ ദേവസ്ഥാനം പ്രതിഷ്ഠാ വാർഷികം നാളെ നടക്കും. അഴീക്കോട് പോതപ്പാറയിലെ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ കണ്ണു പരിശോധന ക്യാമ്പ് ഇന്ന് രാവിലെ 9:30 നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൌകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497270965, മൊബൈൽ 9947278781.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
4: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
10: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
4: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
10: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
4: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
10: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ.

0: കണ്ണൂർ ട്രാക്കീസിൽ ഞാനും ഉണ്ടാകും, കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: IATITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IATITI, മേലെച്ചൊവ്വ കണ്ണൂർ.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
9: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ. വാർത്തകൾക്ക് ശേഷം 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
4: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
5: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
4: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
3: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
4: ചേടാ,
3: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി.

0: പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധിക ചുമതല നൽകിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. 2026 പൊതുപരീക്ഷാ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദർ സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400+ യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000+ യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും July 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൗദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ എന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500+ തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കയറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ സംസ്ഥാനതല പദ്ധതിയും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും കൊല്ലത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങളൊന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകും ആകാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർഗോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിൻ മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നത്. മഞ്ഞമ്പതി കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.
0: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्. प्रवाचकः जतिन शर्मा. अथ वार्ताः. केन्द्रीय शिक्षामन्त्री धर्मेन्द्र प्रधानः स्वपदात् त्यागपत्रं दत्त्वा तत्प्रधानमन्त्रिणे नरेन्द्र मोदिने समर्पितवान्. सामाजिक संचार पटले प्रकाशिते एकस्मिन् सन्देशे श्रीप्रधानः अवदत् यत् गत 10 छात्राणां विरोध प्रदर्शनानन्तरम् उत्पन्नया परिस्थित्या सः अत्यन्तं व्यथितः अभवत्. एतद् स्वस्य प्रतिष्ठायाः विषयः नास्तीति इत्यपि तेन उक्तम्. असौ नवदिल्ल्यां जन्तरमन्तरस्थले विद्यमानां स्थितिं समग्रदेशस्य परिस्थितिं चावलोक्य निर्णयम् अकरोत्। श्रीप्रधानः प्रधानमन्त्रिणः नरेन्द्रमोदिनः मार्गदर्शनाय, विश्वासाय, निरन्तरसहयोगाय च कृतज्ञतामपि प्रकटितवान्। असौ एतदपि उक्तवान् यत् राष्ट्रसेवा तस्य जीवनस्य सर्वोच्च प्राथमिकता अस्ति, सहैव जीवनपर्यन्तं तस्यै समर्पितः भविष्यतीति। राष्ट्रपतिपदासीना द्रौपदी मुर्मुः केन्द्रीयमन्त्रिपरिषदः धर्मेन्द्रप्रधानस्य त्यागपत्रं तत्क्षणप्रभावेण स्वीकृतवती। धर्मेन्द्रप्रधानस्य त्यागपत्रानन्तरं केन्द्रीयमन्त्री प्रह्लादजोशी नूतनशिक्षामन्त्री भविष्यति। वर्तमानदायित्वेन सह शिक्षामन्त्रालयस्य दायित्वमपि तस्मै समर्पितम्।
4: प्रधानमंत्री जी ने विश्वास रख के इतना बड़ा जिम्मेदारी मेरे ऊपर दिया है, उसको मैं पूरा विनम्रता के साथ और पूरा जिम्मेदारी के साथ मैं निभाऊंगा। प्रधानमंत्री जी को धन्यवाद अर्पित करता हूं एंड आई विल ट्राई टू कम टू हिज एक्सपेक्टेशन इन दिस पर्टिकुलर डिपार्टमेंट एंड आई विल विथ फुल स्ट्रेंथ आई विल ट्राई टू वर्क विथ ऑल ह्यूमिलिटी एंड ऑनेस्टी।
3: राष्ट्रपति पदासीना द्रौपदी मुर्मुः मोल्दोवा, उत्तर मैसेडोनिया, रोमानिया देशानाम् आधिकारिक यात्रां सम्पन्नं कृत्वा अद्य प्रातः नवदिल्लीं प्रत्यागतवती। अस्यां यात्रायाम् अनेकानि ऐतिहासिक सोपानानि स्थापितानि, तेषु कस्यापि भारतीय राष्ट्रपतेः मोल्दोवा उत्तर मैसेडोनिया देशयोः प्रथमा आधिकारिक यात्रा, सहैव त्रिदशकानन्तरं रोमानिया देशस्य प्रथमा आधिकारिक यात्रा सम्मिलिता अस्ति। समग्र यात्रावधौ राष्ट्रपति पदासीना मुर्मुः विभिन्न देशानां राष्ट्राध्यक्षैः सह प्रतिनिधिमण्डलस्तरीय वार्ताः अकरोत्। व्यापार मञ्चान् सम्बोधितवती तथा भारतीय प्रवासी समुदायस्य सदस्यैः सह संवादमपि अकरोत्। प्रशासनं श्वः लोकसभायां सार्वजनिक परीक्षा अनुचित साधन निवारण संशोधन विधेयकं 20-26 इति प्रस्तुतं करिष्यति। एतत् विधेयकं सोमवासरस्य लोकसभा कार्यसूचौ समाविष्टम्। एतेन सार्वजनिक परीक्षा अनुचित साधन निवारण अधिनियमः 20-24 इत्येतस्मिन् संशोधनं भविष्यति। केन्द्रीयमन्त्री डॉ जितेन्द्र सिंहः एतत् विधेयकं लोकसभायां प्रस्तोष्यति। उल्लेखनीयमस्ति यत् गतशुक्रवासरे केन्द्रीयमन्त्रिमण्डलेन प्रश्नपत्रस्य गोप्यताभङ्गे, परीक्षासु च अनुचितसाधनप्रयोगप्रकरणेषु द्रुतन्यायालयानां स्थापनाय, दोषिषु च कठोरतरदण्डविधानं सुनिश्चेतुं प्रारूपविधेयकम् अनुमोदितम्। प्रधानमन्त्री नरेन्द्र मोदी अद्य पूर्वाह्ने 11 स्वीय मन की बात इत्येतस्मिन् कार्यक्रमे देशवासिभिः साकं विचार विनिमयं करिष्यति। मन की बात इति मासिक कार्यक्रमस्य इदं 37-100 संस्करणं भविता। अस्य कार्यक्रमस्य प्रसारणम् आकाशवाण्याः, दूरदर्शनस्य च सर्वाभिः वाहिनीभिः प्रसारयिष्यते। अयं कार्यक्रमः आकाशवाणी, दूरदर्शनं, प्रधानमन्त्री कार्यालयः, सूचना प्रसारण मन्त्रालयः इत्येतेषां यूट्यूब वाहिनीष्वपि द्रष्टुं शक्यते इति। प्रधानमन्त्री नरेन्द्र मोदी अद्य सायं 4:30 दृश्य श्रव्य परान्तर्जालीय माध्यमेन 26-2000 विकसित वाइब्रेंट विलेज कार्यक्रमस्य सहभागिभिः सह संवादं साधयिष्यति। 20-20 पुरुष क्रिकेट स्पर्धायां भारतेन 30-स्पर्धात्मक श्रृंखलायाः द्वितीय क्रीडायां जिम्बाब्वे दलं 90 धावनांकैः पराजितम् इति वार्ताः।
5: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
6: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
7: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
5: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
8: ജ്യേഷ്ഠനെ

0: കുംഭകർണൻ വിഭീഷണൻ എന്നിങ്ങനെ രാമായണത്തിലുള്ള പല കഥാപാത്രങ്ങളുടെയും ഓരോ അവസരത്തിലെയും പെരുമാറ്റം പരിശോധിച്ചാൽ ഈ പ്രസ്താവത്തിൻ്റെ സാരം ബോധ്യപ്പെടും. ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ അഭിവാദ്യം ചെയ്യുന്ന രീതി, മൂത്തയാളുടെ നിർദ്ദേശം ഇളയ ആൾ നിരുപാധികം അനുസരിക്കുന്ന സമ്പ്രദായം, ഇവയുടെ ആകത്തുകയാണ് ശ്രീരാമൻ്റെയും സഹോദരങ്ങളുടെയും സ്വഭാവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സന്മാർഗ സന്ദേശം. ബാലിയോട് സുഗ്രീവന് ഇണങ്ങിപ്പോവാൻ കഴിയാതെ വന്നത് ജ്യേഷ്ഠൻ്റെ പെരുമാറ്റത്തിൽ പല പെരും പാകപ്പിഴകളും വ്യക്തമായതിനാലാണ്. രാവണനോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുംഭകർണൻ അയാളെ വിട്ടുപോയില്ല. വിഭീഷണന് ജീവൻ വേണമെങ്കിൽ സ്ഥലം വിടണം എന്ന നില വന്നു. കൗസല്യ കയ്യേയിമാരെ ഒപ്പം കരുതി ചിൽപ്പുമാൻ. ശ്രീരാമൻ പെറ്റമ്മയായ കൗസല്യയോട് എത്രമാത്രം സ്നേഹാദരങ്ങൾ പുലർത്തിയോ അത്രത്തോളം തന്നെ കൈകേയിയോടും അവ സദാ ഉള്ളിൽ സൂക്ഷിച്ചു. യുവരാജ പദവിയും അച്ഛൻ്റെ നിര്യാണാനന്തരം രാജസ്ഥാനം തന്നെയും തനിക്ക് കൈവരുമായിരുന്നത് നഷ്ടമാകാൻ പ്രത്യക്ഷ കാരണം രാമനൊഴികെ മിക്കപേരുടെയും ദൃഷ്ടിയിൽ കൈകേയിയാണല്ലോ. രാമൻ ചിൽപ്പുമാനാണ്, ജ്ഞാനസ്വരൂപൻ. അദ്ദേഹത്തെ കുറിച്ചിടത്തോളം രാജകിരീടം, ചെങ്കോൽ എന്നിവയ്ക്കും മരവുരി, യോഗദണ്ഡ് എന്നിവയ്ക്കും അതതിൻ്റേതായ മൂല്യമുണ്ട്. അതേയുള്ളൂ താനും. കൈകേയിയാണ് തനിക്ക് അനുഷ്ഠിക്കേണ്ടി വരുന്ന വനവാസത്തിന് കാരണഭൂതയായ ദുഷ്ട എന്ന് അദ്ദേഹം കരുതിയതേയില്ല. ഒരാൾ ഒരു സംഭവത്തിന് കാരണമാവുന്നു എന്നത് ഉപരിപ്ലവദൃഷ്ടികൾക്ക് മാത്രമുണ്ടാവുന്ന തെറ്റിദ്ധാരണ തന്നെ. മന്ധരയ്ക്കും ക്ഷമാർഹത്വം സന്തതം കാണു രാഘവൻ. മൂന്ന് അമ്മമാർക്കും കൂടി നാല് ഓമനപുത്രന്മാർ. സ്വച്ഛസുന്ദരമായ ഗാർഹിക അന്തരീക്ഷം, അതായിരുന്നു അയോധ്യ രാജധാനിയിൽ. പാലിൽ മഷിയെന്നോണം അതിൽ തെറ്റിദ്ധാരണ കലർത്തിയത് മന്ധര എന്ന ഖൂനിയായ കൈകേയി പരിചാരികയാണ്. ഇങ്ങനെയാണല്ലോ രാമായണം വായിക്കുന്ന മിക്കവർക്കും തോന്നുക രാമനോട് അങ്ങേയറ്റം സ്നേഹം. ഒരുപക്ഷെ ഭരതനോട് എന്നതിലുമേറെ വാത്സല്യമുണ്ടായിരുന്ന കൈകേയിയെ പറഞ്ഞിളക്കി ദശരഥ മഹാരാജാവിൻ്റെ അനന്തരാവകാശിയായി ഭരതനെ പ്രതിഷ്ഠിക്കാനും രാമനെ നാട്ടിൽ നിന്നു ബഹിഷ്കരിക്കാനും നടന്ന കുൽസിത ശ്രമത്തിൻ്റെ സൂത്രധാരിണി മന്ധരയാണെന്ന വസ്തുത കുപ്രസിദ്ധം ആയിരുന്നു. അവളോടും പുരുഷോത്തമൻ എപ്പോഴും സ്വന്തം പട്ടാഭിഷേകം കഴിഞ്ഞിട്ടും അങ്ങേയറ്റം സ്നേഹാദരങ്ങളോടെയാണ് പെരുമാറിയത്. ഇത് അദ്ദേഹത്തെ മാതൃകാ പുരുഷോത്തമനാക്കുന്ന ഒരു പ്രധാന വസ്തുതയത്രേ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 പരശുരാം എക്സ്പ്രസ് 18 മിനിറ്റും 1 63 55 തിരുവനന്തപുരം ബാംഗ്ലൂർ അന്ത്യോദയ എക്സ്പ്രസ് 1 മണിക്കൂർ 9 മിനിറ്റും വൈകി ഓടുകയാണ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: ജാലകം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: 24 25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഒരേ സ്ഥായിയിൽ ജലസന്തൂറിൻ്റെ രാഗവിസ്താരം ഇടയ്ക്കിടെ ഇടിയൊച്ചകൾ ഉയരുന്നുണ്ട്. ഇടിമുഴക്കമല്ല, ഇടിയും മഴയും ഒരൊറ്റ ശ്രുതിയിൽ സമ്യക്കായ സിംഫണിയായി അതിൻ്റെ ഘനരാഗങ്ങളെ വിസ്തരിക്കുന്നുണ്ട്. കടുത്ത സന്ധ്യ, ഉള്ളിലെ കലക്കങ്ങൾ. ഇടവത്തിൻ്റെ അവസാനത്തിലെ ഇടിമുഴക്കത്തിൽ അമ്മ കൂടുതൽ കൂടുതൽ വിളിഞ്ഞു വരുന്നു. കത്തുന്ന മിന്നില്ലാതെ ഭൂമിയെ ഉണർത്തുന്ന മേഘനാദങ്ങൾ അമ്മയിൽ ആഹ്ലാദം നിറക്കുന്നു. കനത്ത മഴയിൽ കുളിർന്ന മണ്ണിനെ ഒന്നാകെ നടുക്കി ഇടിമുഴങ്ങുമ്പോൾ അമ്മ പറയും, ഇടവത്തിലെയും മിഥുനത്തിലെയും ഇടീനെ തീരെ പേടിക്കണ്ട, ആരെയും ഒന്നും ചെയ്യൂല. ഈ ഇടി നല്ലതിനാ, നാളെ അറിയാം. രാവിലെ ആകുമ്പോഴേക്കും പടിഞ്ഞാപ്പുറത്ത് കുമില് മുളക്കും. മൂടിക്കെട്ടിയ പകലിൽ അഴുകിയ മണ്ണിന് മുകളിലെ രസമുകുളങ്ങളെ അമ്മ തന്നെ ആദ്യം കണ്ടെത്തും. ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് കാണുക. കുറേ കൂടി കഴിയുമ്പോഴേക്കും മണ്ണിന് മുകളിൽ മുകുളങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരും. കുമിലുകൾ അങ്ങനെയാണ്, ആരോടും ഒന്നും മിണ്ടാതെ ഉരിയാടാതെ വൃത്തിഹീനമായ മണ്ണിൽ തുളി രൂപത്തിലെ സ്വാസ്ഥ്യനിദ്ര. അമ്മ കുമിലുകളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു. വേരുകളില്ലാതെ മണ്ണിനടിയിലേക്കടിയിലേക്ക് ശരീരമാഴ്ത്തിവെച്ച അരിക്കുമിലുകളുടെ ആലസ്യം, കഴുത്തൊപ്പം അഴുക്കിൽ തലയുയർത്തിയ കുമിലുകളെ അമ്മയും ഏട്ടിമാരും ശ്രദ്ധാപൂർവം പിഴുതെടുത്തു. അത്രയും മൃദുവാണ് ഒരു കുമിൾ ശരീരം. അല്പമൊന്ന് പിഴച്ചാൽ കുമിലുകളുടെ കഴുത്തൊടിയും. ഒരു തരിപ്പച്ചയില്ലാത്ത കുമിലുകളുടെ ഭാഷ അമ്മയ്ക്കറിയാം. അമ്മയുടെ അരിക്കുമിലുകൾ കൊല്ലത്തിലൊരിക്കലേ വരൂ. ഇടവത്തിൻ്റെ അവസാനത്തിലോ മിഥുനത്തിൻ്റെ ആദിയിലോ ചിലപ്പോൾ കർക്കിടകത്തിലോ കുമിലുകൾ അമ്മയെ കാണാനെത്തും. പുതുമഴപ്പെയ്ത്തിൽ കണ്ടത്തിൽ കണ്ണിച്ചാൻ പരലുകൾ പൊന്തും പോലെയാണ് ഇടവത്തിലെ നനവിൽ കുമിലുകൾ മുളക്കുന്നത്. കത്തുന്ന വേനലിൽ വിണ്ടുപൊട്ടിയ മണ്ണിൽ മുതിർക്കാൻ ഇടവത്തിൻ്റെ പെയ്ത്തുപെട്ടി നിറയെ ഈ മീനുകളും കുമിലുകളും എവിടെ നിന്നും വരുന്നു. നല്ല കുമിലുകൾ നല്ല മണ്ണിൽ മുളക്കില്ല, അമ്മ പറയും. ജീവിതത്തിന് മുകളിൽ ചില വൈരുദ്ധ്യങ്ങൾ അമ്മയും കുമിലും പരസ്പരം പങ്കുവച്ചു. പുകയാത്ത അടുപ്പും നിറയാത്ത കലവും അമ്മമാരുടെ ജീവിതത്തിന് മേലെ വൈരുദ്ധ്യങ്ങളെ വീണ്ടും വീണ്ടും

ഉറപ്പിച്ചു. അളിഞ്ഞഴുകിയ കഷ്ടതകൾക്ക് മുകളിൽ വ്യസനങ്ങളുടെ കോണുകൾ കുമിഞ്ഞു. കാരുണ്യമറ്റ മിഥുനരാത്രികളുടെ ഹരിതശൂന്യതയിൽ അമ്മ കുമിലുകളുടെ നിറസാന്നിധ്യമറിഞ്ഞു. ഇലകൾക്ക് ഭക്ഷണമാകാൻ ഹരിതകം വേണമെന്ന് ആരാ പറഞ്ഞത്? ഒരു തരി പച്ചയില്ലെങ്കിലും, തളിരില്ലെങ്കിലും, പൂവില്ലെങ്കിലും, മധുവില്ലെങ്കിലും, മണമില്ലെങ്കിലും, കനിയില്ലെങ്കിലും, കനമില്ലെങ്കിലും, വേരില്ലെങ്കിലും, ആത്മാവ് കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം കണ്ടില്ലേ? ഇത് മുഴുവൻ ഭക്ഷണമാണ്, നിറങ്ങളാണ്, മണങ്ങളാണ്. നിങ്ങളുടെ ഒരൊറ്റ സ്പർശം മാത്രം മതി എനിക്ക് പൂവാകാൻ, മധുവാകാൻ, കനിയാകാൻ, രുചിയിലെ രുചിരാംഗിയാകാൻ. നീ നിന്റെ പാട്ടും പറച്ചിലും മതിയാക്കി അടങ്ങിയിരി. കവിതയാക്കുന്നതിന് മുൻപുള്ള അക്ഷരങ്ങൾ പോലെയാണ് നിന്റെ ശരീരം. ആരാണ് പറയുന്നത്? മഴയുടെ നിരാനന്ദ നിനദം. അമ്മയുടെ ഉറക്കം ഉറങ്ങിക്കൊണ്ടിരുന്നു. നല്ല കുമിലുകൾ നല്ല മണ്ണിൽ മുളക്കില്ല. നല്ല കുമിലുകൾ അഴുകി ജീർണിച്ച ഇടങ്ങളിലേ വളരൂ. കുണുകളുടെ ജീവിതത്തിൻ്റെ അർത്ഥാന്തരങ്ങൾ അങ്ങനെയാണ്. വിചിത്രമാണ് അതിൻ്റെ ജീവിതചര്യകൾ. നല്ല മണ്ണിൽ വർണ്ണക്കുടകൾ ചൂടി വിടർന്നു വിലസുന്ന കൂൺ ശരീരങ്ങളുണ്ട്. നല്ല മണ്ണിൽ നല്ല പാങ്ങിൽ വിരിയുന്ന കുമിഴഴകിനെ കണ്ണിറയെ കാണാമെന്നല്ലാതെ തിന്നാനാകില്ല. കണ്ടാൽ രണ്ടും ഒന്നുപോലെ തന്നെ. മനുഷ്യരെ പോലെ ഏത് വിഷം ഏത് ഭക്ഷ്യം എന്നത് അനുഭവമുള്ളവർക്ക് തിരിച്ചറിയാനാകൂ. അത് പ്രാന്തൻ കുമിലാണ്, അമ്മ പറഞ്ഞു. വിഷപ്പെട്ട ജീവിതം ഇടിനാദത്തിൻ്റെ ഝങ്കാരത്തിലല്ല വിഷം തീണ്ടിയ കുമിഴുകൾ ഉലരുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത കുമിൽ ചന്തം ഛത്രപാണിയായി രമണീയമായ മുറ്റത്ത് നാണിച്ചു നിന്നു. അപ്പോഴും ഇടവത്തിലെ മഴത്തൊട്ടിലാടി മേഘനാദത്തിലുറങ്ങി അരിക്കുമിലുകൾ സ്നേഹത്തിൻ്റെ വിശ്രാന്തിയിൽ അലിഞ്ഞു. ഇരുണ്ടുമൂടിയ വിളറിയ പകലിൽ മണ്ണുപിളർന്ന നാഗശിരസുകൾ പോലെ പുറ്റുകൾക്കു മുകളിൽ കുമിഴുകളുടെ ഹരിതമില്ലാത്ത ഉടലുകൾ പൊളിവളർന്നു. പടിഞ്ഞാപ്പുറത്ത് നിന്നും കിട്ടിയ കുമിലുകളിൽ മണ്ണ് പുരണ്ടിരുന്നു. കിണറ്റിൽ നിന്നും കോരിയെടുത്ത വെള്ളത്തിൽ കുമിലുകൾ അമ്മ നന്നായി കഴുകിയെടുത്തു. കുമിൽ ശരീരം പൂർണ്ണമായും ഭക്ഷിക്കാം, കളയാൻ ഒന്നുമില്ല. കിട്ടിയതിൽ കുറച്ച് അയലോദിയിലേക്ക് കൊടുത്തയച്ചു. എല്ലാ വീടുകളിലും കുമിലുകൾ പൊന്തില്ല. കുമിലുകൾക്ക് അമ്മയെ നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ ഓരോ മഴപ്പെയ്ത്തിലും ഹരിതകമില്ലാത്ത കരുണയുമായി കുമിലുകൾ അമ്മയെ കാണാം.

ഇടവത്തിൽ ഇടിമുഴങ്ങുന്നത് ആർക്കു വേണ്ടിയാണ്? അമ്മയ്ക്ക് വേണ്ടിയാണോ? കുട്ടിക്കാലത്തെ നൂറു നൂറു സംശയങ്ങൾക്ക് ഉത്തരമില്ല. ഇടിമുഴക്കിപ്പൂവെന്നൊരു പൂച്ചെടി തന്നെയുണ്ട് തൃക്കരിപ്പൂരിലെ വീട്ടിൽ. മേഘഗർജനത്തെ ഉദരത്തിൽ ആവാഹിച്ച് മുറ്റത്ത് പോള പൊട്ടിയുണർന്ന ശോണമഞ്ചരി. ഓ, എന്തൊരു ചന്തമാണ്, കവിതയാണ് ഇടിമുഴക്കി പൂവഴകിൻ്റെ പന്താട്ട്. കുമിഴ്ത്തുള്ളികളുടെ സൂക്ഷ്മഗ്രാഹികളിൽ മേഘനാഥൻ എന്താണ് മുഴിഞ്ഞത്? അമ്മ ചിരിച്ചു. ഓരോ ഇടിയും ഒരുപോലെയല്ല, ഇടിമുഴങ്ങുമ്പോൾ വസന്തം വിരിയും, കാമനകൾ പൂക്കുന്നു. അമ്മ അടുക്കളയിൽ തിരക്കിലാണ്. വാലുരുളിയിൽ പറങ്കിയും കൊത്തമ്പാരിയും വറുക്കുന്ന മണം പൊന്തി, കണ്ണുകത്തി കണ്ട കത്തി, ചില തോന്നലുകൾ, ചില വിശ്വാസങ്ങൾ യുക്തി തീണ്ടി രക്ഷപ്പെടുത്താനുള്ളതല്ല. ഇടിമിന്നൽ ഭയം മാത്രം തരുമ്പോൾ ചിലത് അങ്ങനെയല്ലെന്ന തോന്നൽ, ചില വിശ്വാസങ്ങൾക്ക് അതിൻ്റേതായ ആത്മീയ അനുഭൂതികളുണ്ട്. അങ്ങനെയുള്ള വിശ്വാസങ്ങളും തോന്നലുകളും മനോനിലകളും ദ്രവിച്ചഴുകിയ അയരിലാണ് കവിതകളുടെ അരിക്കുമിലുകൾ മുളച്ചു പൊന്തുന്നത്. മനോമോഹനമാർന്ന ഉദ്യാനകാന്തി പ്രാന്തൻ കുമിലുകളുടെ വിശദംശങ്ങൾക്ക് സ്വന്തം. മൺചട്ടിയിൽ വെന്തു തിളക്കുന്ന അത്രയും സ്വാദിഷ്ടമാകാൻ, മുറ്റത്തൊരു മലർപ്പന്തായി പൂക്കുന്നത്രയും സൗമ്യമാകാൻ എനിക്കു കഴിയുമെന്ന് വിധിവച്ച ഉള്ളിലൊരു കട്ടും പാട്ടു കേൾക്കുന്നു. ഇന്ന് കുമിലുകറിയാണ്. അമ്മയാണ് ഇടിനാദത്തിനൊപ്പം കുമിലുകറിയിൽ രുചിയായി അലിയുന്നത്. പറങ്കിയും കൊത്തമ്പാരിയും വെളിച്ചെണ്ണ നനച്ച് കരിയെ വറുത്തു, അമ്മയിൽ വെണ്ണരൂപത്തിൽ അരച്ചെടുത്തു, ഒരു കഷണം മഞ്ഞളും കൂടെ ചേർത്തു. അടുപ്പിൽ മൺചട്ടി വെച്ചു, അരപ്പുകളിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തു, ഉപ്പിട്ടു, വിറകുകളിൽ തീപടർന്നു. മുറിച്ച കുമിൾ ശരീരത്തെ അരവുകൾ കലങ്ങിയ ദ്രവത്തിലിട്ടു. ഒരു മുറി തേങ്ങ അമ്മ ചിരകിയെടുത്തു. കുഞ്ഞടുപ്പിൽ വാലുരുളി വേറെ വെച്ചു, ഓലക്കിടി കത്തിച്ചു, വെളിച്ചെണ്ണയൊഴിച്ചു. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്തു. ചട്ടുകം കൊണ്ടിളക്കി വെന്തു ചുവന്നു വന്നപ്പോൾ ഒരു നുള്ളു കുരുമുളകിട്ടു. അടുക്കളയിൽ അമ്മ മണമായി പുകഞ്ഞു, കണ്ണു പുകഞ്ഞു, മൂക്കു പുകഞ്ഞു. മൺചട്ടിയിലെ കുമിൾ പതികാലം വിട്ടു, ദ്രുതകാലങ്ങളിലേക്ക് പ്രവേശിച്ചു. അമ്മ വറുത്ത തേങ്ങയും അനുബന്ധങ്ങളും അരച്ചു. അമ്മയിൽ തേങ്ങ കുഴമ്പ് പരുവമായി. തിളച്ചു തുള്ളുന്ന മൺചട്ടിയിൽ അരച്ചെടുത്ത തേങ്ങ ചേർത്തു. മണം സൗമ്യമായ ഒരനുഭവമായി. വിറകടുപ്പിൽ തീയാളി ഇടിത്തിളപ്പിൽ രണ്ടു തുള്ളി വെളിച്ചെണ്ണ ഇട്ടിച്ചു. പൗഡറിട്ട പെണ്ണിൻ്റെ ശൃംഗാരം പോലെ കുളപ്പരപ്പിലെ എണ്ണമിനുപ്പിന് മുകളിൽ കുമിൾ മയങ്ങിച്ചിരിച്ചു. ഉച്ചതിരിഞ്ഞപ്പോൾ മഴയടങ്ങി. അരിക്കുമിലുകൾ വിരിയുന്നതിന് മുൻപ് പിഴുതെടുക്കണം. വിരിഞ്ഞു കഴിഞ്ഞാൽ കുമിളിൽ വിഷം നിറയുമെന്ന് അമ്മ പറഞ്ഞു. മൂന്നാം ക്ലാസ് വരെ മാത്രം സ്കൂളിൽ പഠിച്ച അമ്മയ്ക്ക് ഈ അറിവൊക്കെ ഏടുന്നു കിട്ടുന്നു. അമ്മ നോവിലും ചിരിച്ചു. ഇടവക്കോൾ ചവഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. മാനം കറുത്തു. അമ്മയെന്നാൽ അറിവല്ലാതെ മറ്റെന്താണ്? കാലം കലങ്ങി മറിഞ്ഞു. മഴ പെയ്തു തുടങ്ങി. എല്ലാ മണ്ണിലും കുമിലുകൾ ഉണ്ടാവില്ല. വീടിനു മുന്നിലെ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു. കണ്ടത്തിൽ രാത്രി വാഹനങ്ങളിൽ പോകുന്നവർ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾ അഴുകി. കവറിൽ നിന്നും ഊറിയ മാലിന്യത്തിൽ ദുർഗന്ധം കുമിഞ്ഞു. എല്ലാ അഴുക്കിലും കുമിൽ വളരില്ല, മൂക്കു പൊത്തി, അമ്മ പറഞ്ഞു. ഇടവത്തിലെ വെള്ളിടിയിൽ ആകാശം നടുങ്ങി. ഉറക്കം വരാതെ അമ്മ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഓർമ്മകൾ അഴുകിയ മണ്ണിൽ അമ്മയുടെ കാലുകൾ ഇടറി. പൂക്കലിനും കായ്ക്കലിനുമായി വീണ്ടും മതം പൂണ്ട മേപ്പിൽ രണ്ടു പൊട്ടി അലറി. വാവടുക്കുമ്പോൾ കാളക്ക് കരയുന്ന പയ്യനെ പോലെ റോഡിനടിയിൽ അമർന്ന ധൂളികൾ പുറത്തു വന്നു. അമ്മയുടെ കാലടികൾ പതിഞ്ഞ അഴിവിൽ അരിക്കുമിലുകൾ വിരിഞ്ഞു. അഴുക്കിലെ ഒരു തരി സൂക്ഷ്മം മതി ഭക്ഷണമായി.
ജീവിതമാകെ തിളച്ചു മറിയാൻ മഴയിരമ്പം അമ്മയുടെ ഹൃദയത്തിൽ മുഴിഞ്ഞു.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കല്യാശ്ശേരി ഇ കെ നയനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഈ മാസം 30-31 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് 28 വരെ പോളി അഡ്മിഷൻ .org എന്ന വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അപേക്ഷിക്കാം. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസുമായി കോളേജിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2-78-02-87. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസ്, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യൂത്ത് ഫെസ്റ്റ് 2026 ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി HIV എയ്ഡ്സ് ബോധവൽക്കരണ മാരത്തൺ മത്സരം റെഡ് റൺ സംഘടിപ്പിക്കുന്നു. 30 രാവിലെ 6 കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് കോമ്പൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന മത്സരത്തിൽ 17 മുതൽ 24 വയസ്സുവരെയുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കും NSS RRC ക്ലബ് അംഗങ്ങൾക്കും പങ്കെടുക്കാം. പുരുഷന്മാർക്കും വനിതകൾക്കും പ്രത്യേകം മത്സരങ്ങളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പർ 7593-84-34-06. കാസർഗോഡ് ജില്ലയിലെ ഉദ്യാവാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 9048-40-5684. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വകുപ്പിൽ ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ താൽക്കാലിക അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനം നടത്തുന്നതിന് UGC മാനദണ്ഡപ്രകാരം അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസിൽ പ്രമാണങ്ങളുമായി 30 രാവിലെ 10 സ്ഥാപനത്തിലെ വകുപ്പ് മേധാവിക്ക് മുൻപാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ www.gcak.ac.in ലഭ്യമാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ്, ബോട്ടണി വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 31 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജ് പ്രിൻസിപ്പാൾ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-24-256-027. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു.
1: FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है कंपनसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशंस व्हाटएवर मैक्सिमम विल बी पॉसिबल दैट विल बी गिवन टू देम.
0: അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ഏറെ വിശ്വസ്തതയോടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനവേളയിൽ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഉന്നതതല ചർച്ചകൾ നടന്നു. മോൾഡോവ, നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം, 3 പതിറ്റാണ്ടിന് ശേഷമുള്ള റൊമാനിയൻ സന്ദർശനം എന്നിങ്ങനെ നിരവധി ചരിത്ര നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനങ്ങൾ. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ ആദരവോടെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെ ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു റിപ്പോർട്ട്.
2: ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായിരുന്നു കാർഗിൽ യുദ്ധം. 1999 മെയ് മാസത്തിൽ നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കയ്യേറിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗർ മുഖേനയും നാവികസേന സമുദ്രമേഖലയിൽ വിന്യാസം ശക്തമാക്കിയും സൈന്യത്തെ പിന്തുണച്ചു. രണ്ടു മാസത്തിലേറെ നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 26 കാർഗിലിലെ എല്ലാ അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യ തിരിച്ചുപിടിച്ചു. 27 കാർഗിൽ വിജയ ദിനാഘോഷങ്ങൾക്ക് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം ആതിഥേയത്വം വഹിക്കും. ധീരസൈനികർക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സ്വർണ്ണക്കടത്തിനെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ 27 kg സ്വർണം പിടിച്ചെടുത്തു. 12 അറസ്റ്റിലായി. വിമാനങ്ങളിലെ ശൌചാലയങ്ങൾ, വാഹനങ്ങളിലും പാത്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ അറകൾ എന്നിവയ്ക്ക് പുറമേ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കടത്താനുള്ള ശ്രമവും DRI തടഞ്ഞു. കൊച്ചിയിലും ഗുവാഹത്തിയിലുമായി 2 പരിശോധനകളിൽ ഏകദേശം 2 kg വിദേശ സ്വർണം DRI പിടികൂടിയിരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലെ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കൈറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പാക്കും. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന 21 തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് സമാപനം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് 41 സംഗീതോത്സവം. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുത്ത തുരീയം ആസ്വാദകർക്ക് ഏറെ ആനന്ദദായകമായിരുന്നു. ഹിന്ദുസ്ഥാനിയിലെയും കർണാടകയിലെയും പ്രഗത്ഭർ തീർത്ത നാദധാര പയ്യന്നൂരിന്റെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി പേർ തുരീയം സംഗീതോത്സവം ആസ്വദിക്കാനായി എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർക്കുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
0: കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ റുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനാഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വിഭാഗത്തിൽ കിരീടം നേടുന്ന രാജ്യത്തെ ആദ്യ സ്ക്വാഷ് താരമായി 18-കാരിയായ അനാഹത് മാറി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 ഇന്ത്യ വിജയിച്ചു. 3 പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ.
5: റിംഗ് കമ്പോസ്റ്റിന് വേണം കൃത്യമായ ഇനോക്കുലം. മാലിന്യത്തെ വളമാക്കാൻ ഹരിതമിത്രം കോയർപിത്ത് ഇനോക്കുലം. ജൈവ മാലിന്യ സംസ്കരണത്തിന് ഇനി ഹരിതമിത്രം.
6: സംസ്ഥാന ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടെയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ ഉൽപ്പന്നം.
7: ഫോൺ 9496923694.
8: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
9: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
8: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
9: ഫോൺ 9446071998.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
10: മോഡേൺ ITIയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
11: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
10: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
11: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
10: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
11: ഫോൺ 6282520614.
12: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്താ.

ഇത് ഹിന്ദുസ്ഥാനിയിലെ പീലു എന്ന രാഗമാണ്. ഖരാരപ്രിയയുടെ കറസ്പോണ്ടിംഗ് ഹിന്ദുസ്ഥാനി രാഗമായ കാഫി ധാട്ടിന്റെ ജന്യമാണ് പീലു. പീലു രാഗത്തിൽ മലയാളത്തിൽ ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാബുരാജ് സാറ് ധാരാളം പാട്ടുകൾ ഈ രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ

കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ശോകഭാവമുള്ള ഒരു രാഗമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ശോകഗാനങ്ങൾ ഈ രാഗത്തിലുണ്ടായിട്ടുണ്ട്. ഭാസ്കരൻ മാഷ് എഴുതി, ബാബുരാജ് സാർ കമ്പോസ് ചെയ്ത ലൈല മജ്നു എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. പാടിയത് KP ഉദയഭാനവും പി ലീല.

0: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
1: നിങ്ങൾക്കറിയാമോ, ഡേവിഡ് ഡിക്സൺ പുരസ്കാരം ഏത് മേഖലയിലെ മികച്ച പ്രകടനത്തിനാണ് നൽകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്ന കായിക താരത്തിന് നൽകി വരുന്ന പുരസ്കാരമാണ് ഡേവിഡ് ഡിക്സൺ പുരസ്കാരം. ദക്ഷിണാഫ്രിക്കൻ നീന്തൽ താരമായ നതാലി ഡ്യൂ ടിയോട്ടിനാണ് ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
4: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
3: പിന്നെങ്ങനെ?
4: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
5: ട്രെഡി മിക്സ് കറി പൗഡർ
1: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
6: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
7: എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ദർപ്പണത്തിലേക്ക്.
6: അതെ,
7: പെട്ടെന്ന് ഒരു കൊട വാങ്ങണം.
6: എന്തിനാണാവോ? ചേച്ചിക്ക് അർദ്ധരാത്രിക്ക് ചൂടാണ്.
7: ഞാൻ കൊട ചൂടുന്നത് വെയിലും മഴയും കൊള്ളാണ്ടിരിക്കാനാണ്. ഇനിയിപ്പോ ചേട്ടന് അർദ്ധരാത്രിക്ക് ചൂടാൻ കുട വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, നോ പ്രോബ്ലം.
6: ഓ മതി, കുടാണ് കേട്ടപ്പോ ഈ അടുത്ത് പഠിച്ച ഒരു പഴഞ്ചൊല് ഓർമ്മയിൽ വന്ന്. പക്ഷേ അതിങ്ങനെ തിരിച്ചു വന്ന് എന്നെ തന്നെ കുത്തുന്നു വിചാരിച്ചിട്ടില്ല.
7: എന്ത് ചെയ്യാനാണ് ചേട്ടാ, ഈ ഗ്രീക്കുകാര് ചൈനക്കാരും ഒക്കെയാണ് ഇതിനൊക്കെ കാരണം.
6: അവരെന്ത് ചെയ്ത്?
7: അവരല്ലേ പണ്ട് ആദ്യമായിട്ട് കുട ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ചൊല്ലൊക്കെ ഉണ്ടായത്.
6: ഓ, പക്ഷേ ബ്രിട്ടീഷ്കാരനായ സാമുവൽ ഫോക്സ് എന്ന ആളാണ് ആദ്യമായിട്ട് കുട ഉണ്ടാക്കിയതിന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്.
7: അത് ശരിയാണ്, ഇന്ന് കാണുന്ന സുന്ദരം കുടകൾക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹം ഉണ്ടാക്കിയ കുടയാണ്.
6: ശരി,
7: നമ്മള് മനുഷ്യന്മാരെ പോലെ പല പല പരിണാമങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന കുടയും ഉണ്ടായത്.
6: അല്ല, ചേച്ചിക്ക് അടുത്തെങ്ങാണ് ഇങ്ങനെ വല്ല പരിണാമവും സംഭവിക്കുമോ? അല്ല, ഈ സ്വഭാവത്തിന്
7: അത് സാധ്യതയില്ല.
6: എന്നാ പിന്നെ മെസ്സേജ് വായിച്ചൂടെ.
7: മെസ്സേജ് തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. സി വി മനോഹരൻ, മുഴപ്പാല.
6: ശരി,
7: ഞാൻ മുമ്പ് 1-2 തവണ ദർപ്പണത്തിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച എനിക്കൊരു പറ്റുപറ്റി. കയ്യിൽ ഒരു കുടയുണ്ടായിരുന്നത് എവിടെയോ മറന്നു വെച്ചു. മഴയൊക്കെ തീരാൻ പോവല്ലേ, പുതിയ കുട അടുത്ത സീസണിൽ വാങ്ങാന്ന് വെച്ചു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നടക്കാനിറങ്ങി പകുതിയാവുമ്പോഴേക്കും അതാ വരുന്നു തകർപ്പൻ മഴ. പെട്ടു. ഫലമോ, എന്നും ഞായറാഴ്ച ഇഷ്ടത്തോടെ കേട്ടിരുന്ന ഓലച്ചൂട്ടും ദർപ്പണവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സീസൺ ഒന്നും നോക്കുന്നില്ല, പുതിയ കുട വാങ്ങാൻ തീരുമാനിച്ചു ഇദ്ദേഹം.
6: അങ്ങനെ എനിക്കുള്ള ഇന്നത്തെ ആദ്യത്തെ കുത്തിന് മനോഹരന്റെ ആ കുട വാങ്ങൽ കാരണവുമായി.
7: അതാണ്, കുട ചൂടാ മാത്രല്ല കുത്താനും കുത്തി നടക്കാനും ഒക്കെ ഉപകരിക്കുന്ന. ഇപ്പൊ മനസ്സിലായില്ലേ?
6: മനസ്സിലായി.
7: അപ്പൊ അടുത്ത മെസ്സേജ്. ദിനേശൻ ഒഴക്രോമാണ് ഇത് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്പോർട്സ് ടൈമിൽ ജലാശയ സുരക്ഷയും നീന്തലും എന്ന വിഷയത്തെപ്പറ്റി റിട്ടയേർഡ് എസ്ഐ മോഹനൻ സാറുമായുള്ള അഭിമുഖം കേട്ടു. മഴക്കാലത്ത് നീന്തൽ പരിശീലനത്തിന് പോകുന്ന മക്കളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഉത്കണ്ഠ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇതുപോലുള്ള വിദഗ്ധരുമായുള്ള അഭിമുഖങ്ങൾ ഉപകരിക്കും.
6: നീന്തൽ എന്ന ജീവൻ രക്ഷാ കവചത്തെക്കുറിച്ച് അതിന്റെ ബാലപാഠങ്ങളും ഗുണപാഠങ്ങളും ശ്രോതാക്കളിൽ എത്തിച്ചു കൊണ്ടുള്ള ആ പരിപാടി അവസരോചിതമായിരുന്നു എന്ന് പ്രേമ ജനാർദ്ദനൻ, മൊറാള.
7: സ്ത്രീകളുടെ അടുക്കളയിലെ കൂട്ടുകാരിയായ ആകാശവാണി എന്നും പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരുന്നതിൽ വളരെ സന്തോഷം.
6: സന്തോഷം.
7: ഏറ്റവും ഇഷ്ടം ഓലച്ചൂട്ടും ദർപ്പണവുമാണെങ്കിലും മറ്റെല്ലാ പരിപാടികളും ഇഷ്ടമാണ്. 2 ദിവസമായി ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്ത തെയ്യക്കരുതൽ, ദൈവക്കരുതലിന്റെ മനുഷ്യപക്ഷം വളരെയധികം ഇഷ്ടപ്പെട്ടു. തെയ്യം കെട്ടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ, അവർക്കു വേണ്ടി ഒരു ഡോക്ടർ. തീച്ചാമുണ്ടി തെയ്യം കാണുമ്പോൾ അതിനുള്ളിൽ ഒരു പച്ചയായ മനുഷ്യനുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറ് എന്ന് ശാന്ത മംഗലശ്ശേരി.
6: ശരി,
7: ആ ഇത് രാഘാപൂവത്തൂരിന്റെ മെസ്സേജാണ്. ആ ജാലകം വളരെയേറെ ശ്രദ്ധേയമായി. തെയ്യക്കോലങ്ങൾ അണിഞ്ഞ് ഏറെ മണിക്കൂറുകൾ ഭക്തർക്ക് മുന്നിൽ ആടുന്ന കോലധാരികൾ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ആരും അറിയാതെ പോകുന്നു. തെയ്യക്കരുതൽ എന്ന പദ്ധതി ഇത്തരം പേർക്ക് വലിയൊരു തണലാകുമെന്നതിന് യാതൊരു സംശയവുമില്ല.

0: പിന്നെ ഒരു കാലത്ത് മൈലുകൾ നടന്ന് ചെണ്ടയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ ദിശയിലുള്ള തെയ്യക്കാവുകളിൽ പോകുന്ന ശീലം എനിക്കും എന്റെ സുഹൃത്തിനും ഉണ്ടായിരുന്നു. ആരാണെന്ന് വെച്ചാല് ബാലനാരായണൻ കതിരൂർ. വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തെയ്യം കലാകാരന്മാർക്ക് വേണ്ടത്ര പിന്തുണ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ബാലനാരായണൻ എഴുതിയിട്ടുള്ളത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ്. ഗോത്രവർഗക്കാരനായ യുവാവ് തന്റെ ഗ്രാമം ആക്രമിച്ച ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതും തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടങ്ങളുടെയും കഥ പറയുന്ന അപ്പോക്കാലിപ്റ്റോ എന്ന അമേരിക്കൻ സിനിമയെ അനുജിത് ശശിധരൻ വളരെ മനോഹരമായി വിലയിരുത്തി എന്ന് മൊയ്തീൻ കുഞ്ഞ് തിരുക്കാക്കര.
0: ഓക്കെ,
1: അപ്പോക്കാലിപ്റ്റോ എന്ന സിനിമയെ കുറിച്ച് വിവരിച്ചത് ആ സിനിമയെ നേരിൽ കാണുന്ന അനുഭവം ഉണ്ടാക്കി എന്ന് ഇരിക്കൂറിൽ നിന്നും നെടുവളൂർ ശശിയും എഴുതിയിട്ടുണ്ട്.
0: ചേച്ചി സൂക്ഷിച്ചോ, ചേട്ടനും ഇപ്പോൾ ദർപ്പണത്തിൽ ബൂമറാങ്ങുകൾ എറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് രൂപേഷ് മധുക്കോത്ത്
1: സന്തോഷമായി കേട്ടപ്പോ.
0: അതെ, രൂപേഷ് കൃത്യമായിട്ട് പറഞ്ഞു.
1: ഓ, സമ്മതിച്ചല്ലോ.
0: അതെ, എറിഞ്ഞാൽ ലക്ഷ്യത്തിൽ കൊണ്ടില്ലെങ്കില് എറിഞ്ഞ ആളുടെ അടുത്ത് തന്നെ തിരിച്ചു ചെല്ലുന്നതല്ലേ ഈ ബൂമറാങ്ങ്.
1: അതെ അതെ അതെ.
0: ആ, ചേട്ടനറിയുന്ന ബൂമറാങ് അങ്ങനെ തന്നെ തിരിച്ചു വരാറുണ്ടെന്ന് മാത്രല്ല, ചിലപ്പോ അതിന്റെ ആഘാതത്തിൽ ചേട്ടന് പരിക്കും പറ്റാറില്ലേ.
1: ഓ,
0: സാരമില്ല, പ്രാക്ടീസിന്റെ കുറവാണ്.
1: പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഇത് ഒളിമ്പിക്സിലെ മത്സരയിനാണല്ലോ.
0: പറയാൻ പറ്റില്ല, എങ്ങാനും മത്സരയിനാക്കിയാല് അതിന് ചേട്ടന് ഒരു ഒട്ട് മെഡലെങ്കിലും കിട്ടിയാല് ചേട്ടൻ പിന്നെ ആരാ.
1: മതി മതി, രൂപേഷ് വേറെ ഒന്നും എഴുതിയിട്ടില്ലേ.
0: ഉണ്ട്. വായനയുടെ വാതായനങ്ങളിൽ എഴുത്തുകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ പങ്കെടുത്ത് സംസാരിച്ചത് വായനയുടെ മനോഹരമായ ഒരു ഭൂതകാലത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. എം ടിയുടെ ബഷീറിന്റെ നോവലുകൾ, കോട്ടയം പുഷ്പനാഥും ബാറ്റൺ ബോസും സമ്മാനിച്ച ത്രില്ലിംഗ് അനുഭവങ്ങൾ ഒക്കെ.
1: ഓക്കെ, കണ്ണൂർ ടാക്കീസിൽ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പങ്കെടുത്ത് സംസാരിച്ചത് ഹൃദയമായി എന്ന് ഷീന സരിത് നായാട്ടുപാറ. പിന്നെ എം എസ് വിശ്വനാഥന്റെ സംഗീത ജീവിതവും ഗാനങ്ങളും കോർത്തിണക്കി 19ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഓർമ്മകളുടെ സംഗീതം ഏറെ ഹൃദയമായി എന്ന് എഴുതിയിട്ടുള്ളത് പ്രേംരാജ് ബക്കലം, കടമ്പേരി.
0: ഓക്കെ, ആൻലിയ എൻ സന്തോഷ് കുറ്റിയാട്ടൂർ എഴുതുന്നത് ഓർമ്മകളുടെ സംഗീതത്തിൽ എം എസ് വിശ്വനാഥൻ എന്ന സംഗീത പ്രതിഭയെ പരിചയപ്പെടുത്തിയത് ഏറെ നന്നായി. പല പ്രതിസന്ധികളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നിന്നും അദ്ദേഹം സംഗീത ലോകത്തേക്ക് എത്തിയത് സത്യത്തിൽ സംഗീത പ്രേമികളുടെ എല്ലാം ഭാഗ്യമാണ്. ഈ സംഗീത സംവിധായകനെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ചില പാട്ടുകളെയും കുറിച്ച് നല്ലൊരു അറിവ് പകർന്നു തന്നു ഈ പരിപാടി. ഇനിയും ഇതുപോലുള്ള സംഗീത പ്രതിഭകളെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ആകാശവാണി പരിചയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻലി അടുത്ത മെസ്സേജ് എങ്കിലും മംഗ്ലീഷ് മാറ്റി മലയാളത്തിലാക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിലേ ഇവിടെ ഒരു തമിഴാളവും കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ് ആൻലിയ.
1: അതെ അതെ, ആൻലിയ വേഗം തന്നെ മലയാളം ഫോൺസ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക.
0: ചേട്ടാ, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എല്ലാം മറന്നു പോകുന്നു. എനിക്കെന്തെങ്കിലും അസുഖമുണ്ടോ?
1: ചേച്ചി, മനസ്സ് നന്നാക്കിയാ തന്നെ നല്ല ഉറക്കം കിട്ടും. അങ്ങനെ നല്ല ഉറക്കം കിട്ടിയാ മറവിയുടെ പ്രശ്നം ഇല്ലാണ്ടാവും. എന്തായാലും എന്തിനും മനസ്സ് നന്നാവണം ചേച്ചി.
0: രാധാകൃഷ്ണൻ പാനണ്ട കേട്ടല്ലോ ചേട്ടൻ പറഞ്ഞത്.
1: അയ്യോ, മെസ്സേജ് ആയിരുന്നോ?
0: ചേട്ടാ, മനസ്സ് നന്നായാല് ചിലപ്പോ ഈ തോക്കിൽ കയറി വെടിവെക്കുന്ന സ്വഭാവവും മാറും കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം മറന്നുപോയി എന്നാണ് രാധാകൃഷ്ണൻ പാനണ്ട പറയുന്നത്, രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ശിശിരത്തിന് ശേഷം എന്ന നാടകം കേട്ടപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. നാടകത്തിന്റെ ക്ലൈമാക്സിൽ നാളെ എന്ന ജീവിത സത്യത്തിന് മുമ്പിൽ ഒരു സൗഹൃദം കൂട്ടിനെത്തിയപ്പോൾ അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അത്തരം സൗഹൃദങ്ങളും തുറന്നു പറച്ചിലുകളുമാണ് ജീവിതപാതയിലെ നേർവഴികൾ, അല്ലാതെ ആത്മഹത്യയല്ല. എന്തായാലും ആ നാടകം അന്നത്തെ ഉറക്കം കെടുത്തിയത് കൊണ്ടാവും രാധാകൃഷ്ണൻ പാനുണ്ട ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. ഒ പി കൃഷ്ണൻ ആറ്റടപ്പിയുടെ മെസ്സേജ്, 19ാം തീയതി ഞായറാഴ്ച ഓലച്ചൂട്ടിൽ തെളിഞ്ഞ വെളിച്ചത്തിൽ നമുക്ക് കാണിച്ചു തന്ന രാമകൃഷ്ണൻ ഡോക്ടറെ പറ്റിയുള്ള പരിപാടി കേട്ടപ്പോൾ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ചില ഡോക്ടർമാരെ കുറിച്ചും ഓർത്തു. കണ്ണൂരിലും സാധാരണക്കാർ കത്താണിയായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ രൈരു ഗോപാലൻ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ജാലകത്തിലൊക്കെ പരിപാടി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന ഓലച്ചൂട്ടിന്റെ പ്രകാശത്തിലൂടെ ഇതുപോലുള്ള മനുഷ്യസ്നേഹികളായ ജീവൻ മശായിമാരെ കൂടി കാണിച്ചു തന്നതിന് അഭിനന്ദനങ്ങൾ കെ വി ശരത്ചന്ദ്രനും വി കെ അനിൽകുമാറിനും എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: പണ്ടുകാലത്ത് രോഗികൾക്ക് ഡോക്ടർമാരുമായി വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. കാലം പുരോഗമിച്ചതോടെ ചികിത്സ എന്നത് പലർക്കും ബിസിനസ്സായി മാറി. മാത്രമല്ല, രോഗി അവരുടെ പരീക്ഷണ വസ്തുവും കരവപ്പസുവുമായി.

0: 19-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഓലച്ചൂട്ട് ശ്രദ്ധേയമായി എന്ന് ലത ശശിശേഖർ നീലേശ്വരം.
1: ഓക്കെ, പിന്നെ അടുത്ത മെസ്സേജ്. ഞാൻ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കുഞ്ഞിവീട്ടിലാണ്. ഞായറാഴ്ചകളിൽ രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന ഓലച്ചൂട്ട് ഗ്രാമജീവിതങ്ങളുടെ വിശുദ്ധിയും നന്മയും എല്ലാം അടയാളപ്പെടുത്തി കടന്നുപോകുന്ന പരിപാടിയാണ്. എന്നാൽ 19-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഓലച്ചൂട്ട് മനസ്സിൽ വളരെ സന്തോഷവും അതിലുപരി വിസ്മയവും നൽകുന്ന ഒന്നായിരുന്നു. ലോകം പകിട്ടിലും ബഹളങ്ങളിലും അതിനേക്കാൾ കെട്ടുകാഴ്ചകൾക്കും പിറകെ ഓടുമ്പോൾ നിസ്വരായവരുടെ ദുരിതങ്ങൾക്ക് വേദനകൾക്ക് മുന്നിൽ തുറന്ന കണ്ണുമായി ജീവിച്ചു മരിച്ച രാമകൃഷ്ണൻ ഡോക്ടറുടെ ജീവിതം പറഞ്ഞ ഓലച്ചൂട്ടിന്റെ ആഖ്യാതാവ് വി കെ അനിൽകുമാറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ എം ആർ പ്രേംചിത്ത് വെള്ളപ്പന്തൽ വായനയുടെ വാതായനങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ഡോക്ടർ സി കെ ദീപ അവതരിപ്പിച്ച എം ടി കൃതികളിലെ പ്രാദേശിക മുദ്രകൾ, അത് ശ്രദ്ധയോടെയും ആസ്വദിച്ചും കേട്ടു. എം ടി കൃതികളിലെ പ്രാദേശികത വെറും സ്ഥല വിവരണമല്ലെന്നും അത് മനുഷ്യജീവിതത്തിന്റെ സാംസ്കാരിക സ്മരണകളും ഭാഷയുടെ തനിമയും ജീവിത രീതികളും മാനുഷിക ബന്ധങ്ങളും ചേർന്ന ഒരു സമഗ്ര ലോകമാണെന്നും പ്രഭാഷക വ്യക്തതയോടെ വരച്ചുകാട്ടി എന്നാണ് പ്രേംജിത്ത് എഴുതിയിട്ടുള്ളത്.
0: ഓക്കെ, അടുത്ത മെസ്സേജ്. ഗംഗാധരൻ മാസ്റ്റർ, അടൂർ, മലപ്പട്ടം. 18-ാം തീയതിയിലെ ജാലകത്തിൽ സംഗീതത്തിന്റെ മഹാമാമാങ്കമായ തുതിയും നിരഞ്ഞു നിന്നപ്പോൾ കൃഷ്ണാനന്ദ ഭാരതി സ്വാമികളോട് ആദരവും അദ്ദേഹത്തിന്റെ ജില്ലക്കാരനായതിൽ അഭിമാനവും തോന്നി.
1: പിന്നെ ടി കെ നാരായണൻ ചെറുപഴശ്ശി, അദ്ദേഹം ശ്രീതിലകം പരിപാടിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ചെറുപഴശ്ശി വിശാലമായൊരു പ്രദേശമാണെങ്കിലും ഒരുവിധം ആളുകളെയെല്ലാം എനിക്കറിയാം. എന്നാൽ മാരത്തൺ റണ്ണറും മാസ്റ്റർ അത്ലറ്റുമായ സ്വന്തം നാട്ടിലെ ശ്യാമള ആരപ്പ എന്നറിയാനുള്ള കൗതുകം കൊണ്ടാണ് അന്നത്തെ ശ്രീതിലകം പരിപാടി ശ്രദ്ധിച്ചത്. മുഴുവൻ കേട്ടപ്പോൾ ആളിനെയും അവരുടെ അടുത്ത ചങ്ങാതി കുഞ്ഞികൃഷ്ണനെയും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ദൈനംദിനം എന്ന പോലെ നേരിട്ട് കാണുന്നവരുമാണെന്നറിഞ്ഞു. ശ്രീമതി ശ്യാമളയിൽ ഇങ്ങനെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാര്യം തൊട്ടടുത്ത താമസക്കാരനായിട്ടും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്താ ചെയ്യല്ലേ? അങ്ങനെ ഒരു താരത്തെ അറിയാൻ സാഹചര്യം ഒരുക്കിയ ആകാശവാണിക്കും ശ്രീതിലകത്തിന്റെ അണിയറ ശില്പികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് നാരായണൻ എഴുതിയിട്ടുള്ളത്.
0: ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ ദർപ്പണത്തിൽ എഴുതുന്നത്.
1: ആരാണ്?
0: രജിത.
1: സ്ഥലപ്പേരില്ല?
0: സ്ഥലപ്പേര് കാണുന്നില്ല.
1: കാണുന്നില്ല എന്നല്ല, എഴുതിയില്ല. കാണാത്തത് എഴുതാത്തത് കൊണ്ടാണ്.
0: ശരി ശരി. അടുക്കളയിലാണ് എന്റെ ആകാശവാണി ചേച്ചിയുടെ സ്ഥാനം. അല്ല ചേച്ചി, ഇപ്പൊ അവർ അടുക്കളയിൽ പോയത്?
1: ചേട്ടാ, ഞാൻ പോയ കാര്യമല്ല,
0: പിന്നെ
1: ആകാശവാണിയെ അവരൊരു ചേച്ചിയായിട്ടാണ് കാണുന്നത്.
0: മനസ്സിലായി മനസ്സിലായി.
1: കേൾക്കേണ്ടി വരും ദൈവമേ.
0: വായിക്കട്ടെ?
1: വായിച്ചോളൂ വായിച്ചോളൂ.
0: ടെലിക്വിസ് പരിപാടിയിൽ ക്വിസ് മാസ്റ്റർ ഒന്നുകൂടി ഉത്തരം ആവർത്തിച്ചാൽ നല്ലതായിരുന്നു.
1: അവർക്ക് എഴുതി വെക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും.
0: അതെ. പിന്നെ ഒരുപാട് നാളായി വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, ഇതുവരെയും പരിഗണിച്ചിട്ടില്ല.
1: അയ്യോ, എന്തായാലും നമ്മൾ ദർപ്പണത്തെ പരിഗണിച്ചല്ലോ അല്ലേ?
0: അതെ. പിന്നെ ദർപ്പണത്തിലെ ചേട്ടൻ ചേച്ചി വർത്തമാനം കേൾക്കാൻ ഞായറാഴ്ച കാത്തു നിൽക്കാറുണ്ടെന്നും ഇവർ എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, സന്തോഷം.
0: അടുത്ത മെസ്സേജ്. ഈ ആഴ്ച പ്രക്ഷേപണം ചെയ്ത നൊസ്റ്റാൾജിക് 90s ഗാനങ്ങളും പല്ലവി അണുപല്ലവി എന്ന പരിപാടിയിലും എസ് ജാനകിയുടെ ഒട്ടേറെ ഗാനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ശാരദ ടി കെ കീപ്പാടി കുണ്ടംകുഴി കാസർഗോഡ്.
1: ഓക്കെ, പിന്നെ നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര മാസ്റ്റർ പുള്ളൂർ കാളി തെയ്യത്തിന്റെ ഭംഗിയുള്ള ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് കത്തുകൾ നോക്കാം അല്ലേ? 17-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു. രാമായണ മാസത്തെ പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് മയിൽ നിന്നും മുസ്തഫ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാലകൃഷ്ണൻ വെള്ളൂരിന്റെ കത്ത്. 12-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഓലച്ചൂട്ട് കേട്ടപ്പോൾ വന്ന വഴി മറന്നാൽ തിരിച്ചു പോകാൻ വഴിയുണ്ടാകില്ല എന്ന പഴഞ്ചൊല്ലാണ് ഓർമ്മ വന്നത്. ആ നടവരമ്പും ഇടവഴിയും എല്ലാം ഇപ്പോൾ ഓർമ്മയിലേക്ക് മടങ്ങിപ്പോയില്ലേ എന്ന സങ്കടമാണ് ഇദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്.
0: ശരി, അടുത്ത കത്ത്. പറസനിക്കടവ് തവളപ്പാറയിൽ നിന്നും ബാബുരാജ് എഴുതിയതാണ്. ഞാൻ ഒരു കച്ചവടക്കാരനാണ്, വർഷങ്ങളായി മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നു. ഇത്തവണ വെണ്ട കൃഷി ചെയ്തപ്പോൾ ഒരു വെണ്ടച്ചെടിയിൽ നിന്നും എനിക്ക് 110 വെണ്ടയ്ക്ക് കിട്ടി. അത് വളരെ ഉയർന്ന വിളവാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.
1: അതെ, വളരെ ഉയർന്ന വിളവ് തന്നെയാണ്. ഒരു ചെടിയിൽ നിന്ന് 110 വെണ്ടക്കാന്നൊക്കെ പറയുമ്പോ ചേട്ടനാ വിത്തൊന്ന് വാങ്ങി നട്ടു നോക്കും. എന്തായാലും വളരെയധികം സന്തോഷം, ബാബുരാജിന്റെ സന്തോഷം നമ്മളോടും കൂടി പങ്കുവച്ചതിന്.
0: അതെ.
1: അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്.
0: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്നും എഴുതുക. എഴുതേണ്ട വിലാസം:
0: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ:
0: 94 95 96.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൌകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497270965. മൊബൈൽ 9947278781.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
6: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
7: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് കെസ്റ്ററും സംഘവും പാടിയത് കൃപാകിരണങ്ങളഖിലം എന്നാരംഭിക്കുന്നു.

0: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
1: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
0: അതെങ്ങനെയാ?
1: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഭക്തിഗാനങ്ങൾ തുടരുന്നു. ഒരു ദീപനാളം അതിൽ നിന്നു പാരിൽ ഒരു കോടി ദീപങ്ങൾ തെളിയുന്ന പോലെ. ഈ ഗാനം പാടിയത് സുജാതയും വേണുഗോപാലും.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-246-633-9847-484950-8893-949598.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: ഭക്തിഗാനങ്ങളിൽ ഇനി രാധിക തിലക് പാടിയത് പള്ളി അൾത്താരയിൽ എന്ന് തുടങ്ങുന്നു.

ഭക്തിഗാനങ്ങളിൽ അവസാനമായി കെസ്റ്ററും ദലീമയും പാടിയത് വരമേകുവാൻ തുണയാകുവാൻ വഴികാട്ടുവാൻ ഈശോ എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടെ ഭക്തിഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇഫം പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജി നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ. പരിപാടിയുടെ 136 പതിപ്പാണിത്. ഇന്ന് 27 കാർഗിൽ വിജയ ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ ദിവസമായി ആചരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ അധികൃതർ ഏർപ്പെടുത്തിയ ആശയവിനിമയ തടസ്സങ്ങൾ, ഏകപക്ഷീയ അറസ്റ്റുകൾ, സഞ്ചാര വിലക്കുകൾ എന്നിവയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ആംനെസ്റ്റി ഇന്റർനാഷണൽ ആശങ്ക രേഖപ്പെടുത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായ ഒത്തുചേരൽ, സംഘടിക്കാൻ അവകാശം എന്നിവയിൽ ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി സംഘടന മുന്നറിയിപ്പ് നൽകി. ഫ്രാൻസിലും സ്പെയിനിലും ദിവസങ്ങളായി തുടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാകാതിനെ തുടർന്ന് 25,000 ആളുകൾ പലായനം ചെയ്തു. സ്പെയിനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48 ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനമുണ്ടായത്. കൊൽക്കത്തയിൽ ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ മോഹൻബഗാൻ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബഗാന്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം. ഇന്ന് MS വിശ്വനാഥന്റെ ഓർമ്മകൾ, MS വിശ്വനാഥന്റെ പാട്ടുകൾ.

0: காலம் வெல்லும் வென்ற பின்னே வாங்கடா வாங்க.
1: ആദ്യമൊക്കെ മലയാള ചലച്ചിത്രരംഗം എം എസ് വിശ്വനാഥന്റെ തമിഴകത്തെ വളർച്ചയും പ്രതാപവും നെടുവീർപ്പിട്ട് നോക്കിക്കാണുകയായിരുന്നു കുറെക്കാലം. ഒരുപക്ഷെ എം എസ് വിയുടെ തിരക്കുകളാവണം അദ്ദേഹത്തിന്റെ മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ ഇടവേളകൾക്ക് കാരണം.
2: ഉദിച്ചാലസ്തമിക്കും.

0: 1974 റിലീസായ ചന്ദ്രകാന്തം ശ്രീകുമാരൻ തമ്പിയുടെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു.
1: ഞങ്ങൾ ഞാനും MSV-യും ഞാൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തിൽ തന്നെ ഒരുമിച്ചു
0: ശ്രീകുമാരൻ തമ്പി.
1: അത് ചന്ദ്രകാന്തം എന്ന സിനിമ.
0: സംവിധാനത്തിന് പുറമെ കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, ഗാനരചന എന്നീ വിഭാഗങ്ങളും ശ്രീകുമാരൻ തമ്പി തന്നെ കൈയാളി.
1: ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ രാവണി തന്നെയായി മാറി.
0: എസ് ജാനകിയുടെ ഓർമ്മ.
2: പിന്നെ MS വിശ്വനാഥൻ കൂടെ നല്ല സോങ്സ് എല്ലാം പാടി. മനോ വളരെ നല്ലായിരിക്കും ശ്രീകുമാരൻ തമ്പിയുടെ ആ നിമിഷത്തിന്റെ.

പ്രേംനസീർ ഇരട്ട റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട ചന്ദ്രകാന്തം സംഗീതപ്രധാനമായ ഒരു ചിത്രമായിരുന്നു. ഗാനശകലങ്ങൾ ഉൾപ്പെടെ 14 പാട്ടുകളാണ് ചിത്രത്തിലുണ്ടായിരുന്നത്. യേശുദാസായിരുന്നു മുഖ്യ ഗായകൻ.

0: തമിഴ് സിനിമാ ഉലകത്തിൽ വളരെ വർഷങ്ങൾ ഭരിച്ചിരുന്ന ഒരു മഹാവ്യക്തിയാണ് എം എസ് വിശ്വനാഥൻ സാർ.
1: യേശുദാസ്.
0: അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും ഏത് സമയത്തും എപ്പോഴും പാടിയാലും അതിനൊരു പ്രത്യേക അതിന് കേൾക്കാനുള്ള ആസ്വാദന ശക്തിയും കൂടുതലാണ്. കാരണം ജനങ്ങൾ അത്രയ്ക്ക് വശീകരിച്ചിട്ടുള്ള ഗാനങ്ങളാണ്. അദ്ദേഹം വളരെ പ്രശസ്തിയിലിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് മലയാള പടങ്ങളിലും ചെയ്തിട്ടുള്ളത്.

അറിയാനെടുക്കും എനിക്ക്. അതായത് സംഗീതമും അറിയണം, ഇംഗീതവും അറിയണം, മാതാ പിതാ ഗുരു ദൈവം ഇവരെ മതിക്കാൻ അറിയണം, റെസ്പെക്ട് കൊടുക്കണം വലിയവർക്ക്, നമ്മൾ പഠിക്കണം എന്നുള്ള വിചാരം വേണം. ഇപ്പൊ എന്നേക്കാൾ വലിയ മിടുക്കന്മാർക്ക് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കും, വരും, അത് തൽക്കാൻ സാധിക്കില്ല. അതായത് ഞാൻ പറയുന്നത് എപ്പോഴും പറയും, ദൈവം നോക്കിയിട്ട് ഓരോരുത്തരും ഓരോ നേരം കൊടുക്കും. ആ വിശ്വനാഥാനി ഇത്രകാലം, കെ വി മോഹൻ ഇത്രകാലം, ദേവരാജ മാഷ് ഇത്രകാലം. സോ അവരൊക്കെ എന്ത് വിചാരിക്കണോ, അവരെ കാലം കഴിഞ്ഞു എന്നല്ല വിചാരിക്കുക, അടുത്ത കാലം വരുമ്പോ, അടുത്ത നമ്മൾ ഇന്നൊരു ഒരാൾ വരുമ്പോ അവനെ കണ്ട് സന്തോഷപ്പെടുന്നില്ലേ, അതാണ് അവരുടെ കാലം.

0: വയലാറുമായി വീണ്ടും 76 ചിത്രം യക്ഷഗാനം.
1: ഇത് ഞാൻ മെട്ട് കൊടുത്തു
0: എം എസ് വിശ്വനാഥൻ
1: വയലാറാശാന. അപ്പൊ ഈ മെട്ട് വെച്ചിട്ട് ഒരു 4 ദിവസം പുള്ളി കഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വിശ്വനാഥാ ഇത് മെട്ടിട്ടാൽ നന്നായി വരില്ല, നിന്റെ മെട്ട് വേണ്ട, ഞാൻ പാട്ട് തരാം, അത് നീ മെട്ടിപ്പോട്ടോ. അപ്പൊ എന്ത്, ഇത് നിഷീദിനിന്നുള്ള പാട്ടിന് എന്റെ മെട്ടിന് അയാൾ എഴുതിയല്ല, അയാളുടെ പാട്ടിന് ഞാൻ മെട്ടിട്ടാണ്.

0: ശ്രീകുമാരൻ തമ്പി കഴിഞ്ഞാൽ എം എസ് പി ഈണമിട്ട പാട്ടുകൾ ഏറെയും രചിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്.
1: ശ്രീകുമാരൻ തമ്പി പറഞ്ഞ പോലെ സംഗീത സിരകളുള്ള സംഗീത സംവിധായകനാണ് പറഞ്ഞത്, അത് അക്ഷരമൃതി ശരിയാണ്.
0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എം എസ് വിശ്വനാഥൻ എന്ന വ്യക്തിയെക്കുറിച്ചും സംഗീത സംവിധായകനെ കുറിച്ചും ഇങ്ങനെ വിലയിരുത്തുന്നു.
1: കാരണം മ്യൂസിക് മാത്രമേ അങ്ങനെ അറിയാവുള്ളൂ, അതിനാണ് എപ്പോഴും സംഗീതം സംഗീതം സംഗീതം. അപ്പം നമ്മൾ തന്നെ അതിശയിച്ചു, ഈ മനുഷ്യൻ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുകയാണല്ലോ. പലർക്കും വേറെ പല കാര്യങ്ങളും അങ്ങനെ അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പാട്ടെഴുതി കൊടുത്തിട്ട് ട്യൂൺ ചെയ്യാനിരിക്കുമ്പം നിമിഷങ്ങൾക്ക് നിമിഷം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് നമ്മുടെ മുഖം നോക്കി പറയും, ആ വേണ്ടല്ലേ, അത് ലേറെക്കോർഡും ചോദിക്കും, അപ്പം വേണ്ടല്ലേ, ഇങ്ങനെ അപ്പം മുഖഭാവം ശ്രദ്ധിച്ചിട്ട് ട്യൂൺ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹാനും വിനയം.
0: 1975 ബാബുമോൻ എന്ന ചിത്രത്തിലാണ് ഇവരുടെ ആദ്യ സംഗമം.

0: നമുക്ക് എന്ത് തരത്തിലുള്ള സഹകരണം ഉള്ളതാണ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പറയാം. പിന്നെ അത് പറയണമെന്ന് എനിക്ക് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും മലയാളം എം എസ് വിക്ക് അറിയില്ല. അതുകൊണ്ട് ആ പദങ്ങളുടെ എന്തെങ്കിലും പാകത അദ്ദേഹം എടുക്കുന്നതിലുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യും.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ,
0: കാരണം അത്രയും വൊക്കാബുലറി അദ്ദേഹത്തിന് മലയാളത്തിലില്ല. തമിഴിലാണല്ലോ കൂടുതൽ പുള്ളി കോൺസെൻട്രേറ്റ്. അപ്പോൾ അതുകൊണ്ട് മലയാളം പദങ്ങൾ അത്രയും ചിലപ്പം സംഗീതമാണല്ലോ ഏറ്റവും വലുത്. അർത്ഥമില്ലാതെ സംഗീതമില്ല.
2: എം എസ് വിശ്വാസിന്റെ കൂടെ ആയിരിക്കാം കൂടുതൽ പാട്ടുകൾ. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം?
0: അങ്ങനെ പ്രത്യേകിച്ച് കാരണം സിറ്റുവേഷൻ അങ്ങനെ വന്നു എന്ന് മാത്രമേ. അത് പലരും ഈ സിനിമയിൽ എപ്പോഴും ഒരാളും ഒരാളും കൂടെ ഒരു കോമ്പിനേഷനിൽ വരുമ്പം അവരെ തമ്മിൽ വീണ്ടും ഇടാനുള്ളൊരു രീതി അല്ലെങ്കിൽ ഒരു മുൻഗാമികൾ അങ്ങനെ ചെയ്തു പോരുന്ന ഒരു ശൈലിയുണ്ട്. ഇത് ഇതിനകത്തെ പാട്ട് ഹിറ്റായി നാട് ബാബു മല്ലി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൂടെ ചെയ്താൽ മതി ഇങ്ങനെ ആ കോമ്പിനേഷനൊരു അത് ചിലപ്പോൾ ചിലരുടെ ആശയവിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. കാച്ചെണ്ണത് അച്ഛനും കാർഗോന്തളത്തിൻ്റെ ഒക്കെ അങ്ങേരെടുക്കുമ്പോൾ വെറ്റില 100 തേച്ചു തരുന്നൊക്കെ മനോഹരമായിട്ടങ്ങേര നാടൻ

1964 റിലീസായ ഹിന്ദി സിനിമയായിരുന്നു ദൂർ ഗഗൻ കി ഛായോമേ. ഈ സിനിമയുടെ തമിഴ് റീമേക്കാണ് 1966 പുറത്തിറങ്ങിയ രാമു. രാമുവിൻ്റെ മലയാളം റീമേക്കാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത 1975

രാമുവിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയതും MSV തന്നെ. ഈ രണ്ട് ചിത്രങ്ങളിലെയും ഒരു സമാന സന്ദർഭത്തിന് വേണ്ടി MSV ഒരുക്കിയ രണ്ട് ഈണങ്ങൾ എത്ര വ്യത്യസ്തമാണ് എന്ന് കാണാം. ഇത് രാമുവിലെ ഗാനം, ഗായകൻ

0: ബാബുമോൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഈ സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ഒന്നിലധികം പതിപ്പുകളുണ്ട്.
1: അത് പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളിക കാട്
0: വാണിജ്യറാം.
1: പച്ചില മാളിക കാട്ടിൽ ഒരു പിച്ചക പൂമര കൊമ്പ്, പിച്ചക പൂമര കൊമ്പിൽ രണ്ടു ചിത്തിരമാസ കിളികൾ, ഓരോ കിളിയെയും പാടിയുറക്കാൻ ഓമന തിങ്ങൾ താരാട്ട. കുട്ടിക്കാൻ വേണ്ടി കൊച്ചു വോയിസ് മോഡുലേസ് ചെയ്ത് പറഞ്ഞു. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളിക കാട് അവിടെ പാടണം.

0: 76-ൽ അടുത്ത ചിത്രം കുറ്റവും ശിക്ഷയും.
1: കുറ്റവും ശിക്ഷയും എം എസ് ഞാൻ കൂടെ ചെയ്ത പടമാണ്. അതിനകത്തും മലരനും മധുവാസക്കാരും എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടുണ്ട്.

0: അഞ്ച് പാട്ടുകളിൽ രണ്ടെണ്ണത്തിൽ എം എസ് വിയുടെ തന്നെ ആലാപനം. അതിലൊരു പാട്ട് എം എസ് വിശ്വനാഥന്റെ ആലാപന ശൈലിക്ക് അനുഗുണമായി ബോധപൂർവം ഒരുക്കിയ രചന.
1: ഈ ബന്ധങ്ങളൊക്കെ വർഷം
2: അതിനെ കുറിച്ച് എന്താണ്, അതെങ്ങനെയാണ് എം എസ് വിശ്വനാഥൻ പാടാനിടയായത്?
1: നമ്മളെ നിർബന്ധിച്ച് പാടിച്ചു, പുള്ളിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. ആ പാട്ട് പുള്ളി പാടിയ നന്നായിരിക്കും. ആ കാലത്ത് പുള്ളി ഈ മറ്റേ പടം
2: പണിതീരാത്ത
1: വീട്ടിലെ പാട്ട് പാടി ഹിറ്റായിരിക്കും സമയം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു എം എസിനെ കൊണ്ട് ഓരോ പാട്ട് പാടിക്കണം. പുള്ളി പാടാത്ത മ്യൂസിക് ചെയ്യാത്ത പടങ്ങൾ ഇവിടെ പുള്ളിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്.
2: പടക്കുതിര,
1: കണ്ണൂർ
2: രാജൻ,
1: കണ്ണൂർ.
2: ഈ ബന്ധങ്ങളൊക്കെയും വ്യർത്ഥം അതും ഇതേപോലെ വരികൾ കൊടുത്ത്
1: എഴുതാം. എം എസിനും വരികൾ കൊടുത്തെഴുതലാ എൻ്റെ ഓർമ്മയിൽ കൂടുതൽ. മറ്റേ ഗാനരേഖകളും അങ്ങനെ ആക്കിയിട്ടുണ്ട്. എം എസിനും അങ്ങനെ നിർബന്ധമില്ലായിരുന്നു ട്യൂണിട്ട് ചെയ്യണം.
2: എം എസ് വിശ്വനാഥൻ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റാരും പാടിയാലും ആ പാട്ട് നന്നായില്ല എന്ന്
1: തോന്നുന്നു. അത് അങ്ങനെയൊരു ശൈലിയുടെ പ്രത്യേകതയാണ്.
2: ആ പാട്ടിൻ്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ അത് എം എസ് വി പാടും എന്ന് അറിഞ്ഞിട്ട്
1: ചെയ്ത എം എസ് വി പാടുന്നതിന് വേണ്ടി തന്നെ എഴുതാം. കറക്റ്റ്, അതത് തോന്നിയില്ല.

0: പാടിയ പല പാട്ടുകളും ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും പല സംഭവം.
1: അതെ അതെ, വളരെ ശരിയാണ്. അതിന് അത്തരം ലിറിക്കാണ് അങ്ങയുടെ ശബ്ദമാധുര്യത്തിന് ഇണങ്ങുന്നതും. അത് സരള കോമള കാന്ത പദാവലി അല്ല.
2: മനുഷ്യൻ ഒരു മഹാ

പിന്നെ എൻ്റെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ട്, സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞ ഒരു പടം, ഹരിഹരൻ ഡയറക്ഷൻ, പ്രണസീറും മധുവൊക്കെ അഭിനയിച്ചു, എം എസ് വിശ്വൻ ട്വീറ്റ് ചെയ്തു, ഗംഗയിൽ തീർത്ഥമാടിയ കൃഷ്ണശില, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതൊക്കെ എനിക്ക് നിരാശ ഉണ്ടാക്കിയുള്ള പാട്ടാണ്. എങ്ങനെ അത് ശ്രദ്ധിക്കപ്പെടില്ലല്ലോ എന്നുള്ളതിനെ, കാരണം നമ്മളിവിടെ സ്റ്റെയിനെടുത്തിട്ട് ഗംഗയിൽ തീർത്ഥമാടിയ കൃഷ്ണശില, എൻ്റെ ഗന്ധർവൻ എനിക്ക് തന്ന ഒരു ഹിന്ദുകല,

എൻ്റെ മനസ്സിനകത്തൊരു അമ്പാടി എന്ന് പറഞ്ഞൊരു സാധനം, എന്നിട്ട് കട്ടിയത് പോകുന്നത് യശോദ ശ്രീകൃഷ്ണനുമായിട്ട് കുട്ടിയെ താലോലിക്കുന്നു, കൃഷ്ണൻ ലീലയായി മാറും പിന്നീട്. അതൊക്കെ അത് ഈ മുമ്പേ നിങ്ങൾ പറഞ്ഞ ഈ നമ്മുടെ പൗരാണിക സാധനങ്ങൾ എടുത്ത് വെച്ച് ചെയ്ത ഒരു സാധനം, അത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയതിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച വലിയ താല്പര്യപ്പെട്ട് എഴുതിയ സാധനം റീച്ചായില്ലല്ലോ എന്ന് പറയുമ്പോഴുള്ള ഒരു ഇച്ഛാഭംഗം. സിറ്റുവേഷൻ ഒരേപോലെ വരുമ്പം പാട്ട് ഒരേപോലെ അതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ ചെയ്യുന്ന

0: കെ എസ് സേതുമാധവൻ്റെ ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രമാണ് ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു പ്രധാന ചിത്രം.
1: അതുപോലെ തന്നെ ഈ പ്രയർ സോങ് വരുമ്പോൾ, ഈ പ്രയർ സോങ് സാധാരണ പ്രയർ സോങ്ങിന് പകരം ഒരു പ്രശസ്തമായ ക്ഷേത്രത്തെക്കുറിച്ച്
0: മങ്കൊമ്പ് തുടരുന്നു,
1: ഒരു ഡിഫറൻസ് കിട്ടും. എല്ലാം ഒരു ദേവീസ്തുതി എന്ന് പറയുന്നതിനേക്കാൾ അങ്ങനെയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ത്രിപുരാരപ്പായും ഒക്കെ വെക്കാൻ. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ, അത് വേണ്ടാന്നല്ല, നമ്മൾ ഗുരുവായൂരപ്പനെ കുറിച്ച് പിന്നെ ഒന്ന് മാറി ചിന്തിക്കാം. വേറെ ഒരു ദൈവത്തിനെ കുറിച്ചും വേറെ ഒരു ദേവിയെക്കുറിച്ചും പറയാൻ പറ്റും, കുറച്ചുകൂടെ വെറൈറ്റി ഉണ്ട്. അങ്ങനെ ചെയ്താൽ അതല്ല, ത്രിപുരാരപ്പൻ്റെ ഒരു ആരാധികയോ പക്വതയോ ഒന്നും അല്ല നായിക.

ഒരേ അവസാനം അന്ത്യാക്ഷര പ്രാസമുള്ള പദങ്ങൾ കൊണ്ടുള്ള ഒരു അത് തമിഴിലെ കണ്ണദാസന് എഴുതി പാട്ടുണ്ട്, പാൽ ഇനിപ്പാൽ. അങ്ങനെ അതിൻ്റെ ഒരു ഫേമസും ഞാൻ ഇവിടെ ആലോചിച്ച് ചെയ്തു.

0: തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു സോളോ ഗാനമുണ്ട്. സങ്കീർണമായ കയറ്റിറക്കങ്ങൾ കൊണ്ട് കമ്പോസിംഗിൽ ചെറിയ വിസ്മയങ്ങൾ തീർക്കുന്ന ഈ ഒരു ഗാനം മങ്കൊമ്പിന് ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ്.
1: ഇന്ദ്രധനുസ് കൊണ്ട്
2: ഇലക്കുറി ഇന്ത്യ വര തിളനേനി, അത് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഒക്കെ പോയി പുലർത്തണമെന്ന് വെച്ചാൽ
1: അസലായിട്ട് ചെയ്തിട്ടുണ്ട്.
2: ശൈലി കമ്പോസിംഗ് ഇത്ര വലിയ മലയാളം ഒന്നും അറിയാൻ മേലാത്തതാണ്.
1: പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ മുദ്ര കൃത്യമായിട്ടുണ്ട്.
2: പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, നമ്മുടെ മുമ്പേ പറഞ്ഞതും കൂടി കണക്ട് ചെയ്യേണ്ട ഹേമാംഗരാഗങ്ങൾ അണിയുന്നു.

1976 യൂസഫ് അലി കേച്ചേരിയോടൊപ്പം പഞ്ചമിയിൽ ജോളി എബ്രഹാം എന്ന ഗായകന്റെ കരിയറിലെ എണ്ണപ്പെടുന്ന ഒരു ഗാനം ഈ ചിത്രത്തിലുണ്ടായിരുന്നു.

0: ഈ ചിത്രത്തിൽ വാണിജ്യറാം നയിച്ച ഒരു സംഘഗാനം നല്ല ജനപ്രിയത നേടിയെടുത്തു.
1: പഞ്ചമിയൻ ഒരു ചിത്രത്തിലിരുന്ന ഒരു തെയ്യത്വം തെയ്യത്വം താലപ്പൊലി വലിയ പോപ്പുലർ എന്റെ പരിപാടിയിൽ അവസാനത്തെ എപ്പോഴും ഞാൻ ഈ പാട്ട് വയ്ക്കും.
0: വാണിജ്യറാം.

0: അതേ വർഷം പി ഭാസ്കരൻ്റെ രചനയിൽ 1000 ജന്മങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഈ ചിത്രം ഒരു തമിഴ് റീമേക്കായിരുന്നു. രണ്ട് ചിത്രങ്ങളിലും സമാന സന്ദർഭത്തിലുള്ള ഗാനം പാടിയത് വണിജറ.
1: വിശ്വനാഥൻ സാർക്കായി വേണ്ടി ഞാൻ പാടിയ ഫസ്റ്റ് സോങ് മല്ലിക എൻ മന്നൻ മയങ്ങും സൂപ്പർ ഹിറ്റായി.
0: വണിജറ
1: മല്ല

0: തൻ്റെ സംഗീത നിർവഹണ ശൈലിയെക്കുറിച്ചും ജീവിത ദർശനങ്ങളെക്കുറിച്ചും എം എസ് വിശ്വനാഥൻ പറയുന്നത് ഇങ്ങനെ. എം എസ് വിശ്വനാഥൻ
1: അർപ്പുതം ചെയ്യും ശില്പിയായിരു, അരസനായിരു, പുരുഷനായിരു, ആയിരം കോടിക്ക് അധിപനായിരു, വീരനായിരു, സൂരനായിരു, വിത്തക തത്വ ജ്ഞാനിയായിരു, അനവർക്കും ഇങ്ങു ഒരേ ഞായിരു, അതനാൽ നീ എന്നും മനിതനായിരു, അതനാൽ നീ എന്നും മനിതനായിരു. ആ മനിതനെ മനുഷ്യത്വം അതുപോലെ നമുക്ക്

തീർന്നില്ല. ഇനിയുമുണ്ട് നൂറുകണക്കിന് ഗാനങ്ങൾ മലയാളത്തിൽ. ഇവിടെ പരാമർശിക്കപ്പെടാതെ പോയ ആയിരക്കണക്കിന് തെന്നിന്ത്യൻ ഗാനങ്ങൾ വേറെയുമുണ്ട്. ഏത് ഭാഷാഗാനങ്ങളിലായാലും അവ ഏതേത് ഭാവവൈവിധ്യത്തിലായാലും അവയൊക്കെ തൻ്റെ മുദ്ര അഥവാ ശൈലി വഹിച്ചു നിൽക്കുന്നവയാവണം എന്നൊരു നിർബന്ധബുദ്ധി ഈ സംഗീത സംവിധായകനുണ്ട്. തിയേറ്ററിൽ വൈകിയെത്തി സിനിമാ ടൈറ്റിലുകൾ കാണാതെ നേരെ സിനിമയിലേക്ക് പ്രവേശിക്കുന്ന പ്രേക്ഷകന് അതിലെ പാട്ട് കേട്ട് ഉറപ്പിക്കാനാകണം ആരാണ് സംഗീത സംവിധായകനെന്ന്. ഓരോ ഗാനങ്ങളെയും പൂർണ്ണതയുടെ ചാരിതാർത്ഥ്യങ്ങളാക്കി മാറ്റിയ എം എസ് വിശ്വനാഥൻ്റെ സംഗീത ജീവിതം അപൂർണമായി പകർത്തിയ ഈ ചിത്രീകരണം ഇവിടെ അപൂർണമായി അവസാനിപ്പിക്കുകയാണ്. ഓർമ്മകളുടെ സംഗീതത്തിൽ നിങ്ങൾ കേട്ടത് എം എസ് വിശ്വനാഥൻ്റെ സംഗീത ജീവിതം. ആഖ്യാനം എം എസ് വാസുദേവൻ. നിർവഹണം

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 ആകാശവാണിയിൽ. പരിപാടിയുടെ 136 പതിപ്പാണിത്. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിക്കുക. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ലഘു ഉദ്യോഗ് ഭാരതി ഫാർമ കോൺക്ലേവ് 2026 കേന്ദ്രമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്തു. നവീകരണം, തൊഴിലവസരങ്ങൾ, കുറഞ്ഞ ചെലവിൽ ചികിത്സാ സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കി ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖല രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരനാഥിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന് അഭിമാന നിമിഷമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തിനും ആത്മീയ പാരമ്പര്യത്തിനും അംഗീകാരമാണിതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നൌൾ ചുഴലിക്കാറ്റ് ചൈനയിലെ ഗാങ്ടോങ് തീരത്തേക്ക് അടുത്തതിനെ തുടർന്ന് 350,000+ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിനും പ്രളയത്തിനും സാധ്യത കണക്കിലെടുത്ത് ഗാങ്ടോങ് പ്രവിശ്യയിൽ ലെവൽ 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാനി ജുഗൽബന്ദി അരങ്ങേറും. FIH യൂത്ത് ഹോക്കി 5s ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ 3-1 പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ സബ് ജൂനിയർ പുരുഷ ടീം സ്വർണം നേടി. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 41 സെക്കൻഡ്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിന്ദു എന്ന ചിത്രത്തിലെ ഗാനം ഗായിക S. ജാനകി. രചന ഭരണികാവ് ശിവകുമാർ. ഈണം പീറ്റർ റൂബൻ.